റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: താളം അക്കരെ ഇക്കരെ ആടി വരുന്നത് ഒരക്ഷരമേളത്തം
1: ആകെ പീച്ചേ ബായേ ദേനേ സീതാ ചൽ സീതാ ചൽ ആവോ ബച്ചോ ഭാരത് മേരി മാതാ ജീ ഹേ ബോൾ.

റേഡിയോ സുനോ 91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM Qatar's favorite radio station. Radio Suno. Hey.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Amazon Music. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: ണി തട്ടമിട്ട്

മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 ക്യു എൻ സി സി.

0: നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: suno 91.7 FM Qatar's favorite radio station.
1: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
4: ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിംഗ്സും ബിഗ് ആയിരിക്കണം. ലുനോവിൽ ബിഗ് 5 ഡേയ്സ് ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ്, ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽസ് സ്വന്തമാക്കാം. മാത്രമല്ല 89 റിയാലിന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 ഡേയ്സ് ബിഗ് ഡീൽസ് ബിഗ് സേവിംഗ്സ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് .com ഓൺലൈനായി ഷോപ്പ് ചെയ്യാം.
5: Suno Bollywood
6: Hindi hit of the hour.

0: റേഡിയോ സിനോ 91.7 FM Qatar's favorite radio station.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
4: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
6: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
7: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
8: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സുനോ 91.7 FM.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
3: ഖത്തറിൽ ലൈവായി.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എഗ്സ്,
2: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Smart Talk. Brought to you by Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home. In association with Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. ഞാൻ നിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്താലോ എന്നിങ്ങനെ വിചാരിച്ചു വരികയായിരുന്നു കേട്ടോ. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ നമ്മുടെ ലോകത്താണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ചുമരുകളിൽ മതിലുകളിലൊക്കെ നല്ല കൈയക്ഷരത്തിൽ അല്ലെ നല്ല കൈപ്പടയിൽ ചുവരെഴുത്തുകൾ നമ്മൾ കാണാറുണ്ടല്ലേ. ഇതിൻ്റെ ഒരു ലോകം അല്ലെങ്കിൽ ചുവരെഴുത്തുകളുടെ ലോകം അല്ലെങ്കിൽ ഫോണ്ടുകളുടെ ലോകം എന്ന് പറയുന്നത് നമ്മൾ അധികം ശ്രദ്ധിച്ച് അങ്ങോട്ട് പോകാത്ത ഒരു മേഖലയാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ അതിന് പിന്നിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിജിറ്റൽ ഡിസൈനുകളിലും പോസ്റ്ററുകളിലും ഒക്കെ നമ്മുടെ കാഴ്ചനെ ആദ്യം ആകർഷിക്കുന്നത് മനോഹരമായിട്ടുള്ള അക്ഷരങ്ങളാണ്. അങ്ങനെ നമുക്കൊരു വായനാ സുഖവും കാണാനുള്ള ഭംഗിയും ഒക്കെ നൽകി അക്ഷരങ്ങൾക്ക് ജീവൻ നൽകുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നിരവധി ഫോണ്ടുകൾ മലയാളത്തിൽ പുറത്തിറക്കിയ മലയാള ടൈപ്പോഗ്രഫി രംഗത്ത് പ്രവർത്തിക്കുന്ന നൂഹ് പി അഹമ്മദ് ാണ് നമ്മളുടെ കൂടെ ഇന്ന് സ്മാർട്ട് ടോക്കിൽ ജോയിൻ ചെയ്യുന്നത്. നൂഹേ, സ്വാഗതം റേഡിയോ സുനോയിലേക്ക്. നാട്ടിൽ എവിടെയാണ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ.
1: നാട്ടിൽ മലപ്പുറം ജില്ലയിലെ മമ്പാട് എന്ന സ്ഥലത്താണ്
0: അല്ലെ. നൂഹിന്റെ ഒരു അക്ഷരങ്ങളോടുള്ള കണക്ഷൻ അല്ലെങ്കിൽ നൂഹിന്റെ ഒരു അക്ഷര ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴായിരുന്നു?
1: ശരിക്കും ഞാൻ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ്. എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആണ് കഴിഞ്ഞത്. പി ജി ഗ്രാഫിക് ഡിസൈനിങ്ങിൽ പണ്ടേ എന്താണ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റർ രചന മത്സരങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അപ്പോ അതിനുശേഷം ഒരു വർഷം മുമ്പാണ് ഞാൻ സത്യം പറഞ്ഞ ഫോണ്ടാശൻ എന്ന പേരിൽ ഒരു സംരംഭം തുടങ്ങുന്നത്. അതിനുള്ള കാരണം ഏതൊരു ഭാഷയിൽ പോലും ഡിസൈനിങ്ങിലെ ഏറ്റവും മികച്ച ഫോണ്ടുകളാണ് അതിനെ ഓരോ ക്രിയേറ്റീവിനെയും ഭംഗിയാക്കുന്നത്. അപ്പോ ഞാൻ ഡിസൈനറായി വർക്ക് ചെയ്യുമ്പോൾ മലയാളത്തിൽ ഇംഗ്ലീഷിലെ പോലെ മറ്റു ഭാഷകളിലെ പോലെ കൂടുതൽ ഫോണ്ടുകൾ ആവശ്യമായി വന്നിരുന്നു. അതായത് ഓരോ അനുയോജ്യമായ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അതിന്റെ ഫീല് കിട്ടുന്ന തരത്തിലുള്ള മലയാളം ഫോണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ശരിക്കും ഈ ഒരു ജേണിയിലേക്ക് എന്നെ നയിച്ചിട്ടുള്ളത്.
0: അപ്പൊ ആദ്യം ചെയ്ത വർക്കിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ, എങ്ങനെയായിരുന്നു ആദ്യത്തെ വർക്ക്?
1: ആദ്യത്തെ വർക്ക് ശരിക്കും പറഞ്ഞ പെരുമ എന്ന ഫോണ്ടാണ് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്റെ ഓരോ ഫോണ്ടും ഓരോ ഫോണ്ടിന്റെ ഫീലിങ്ങിനനുസരിച്ചിട്ടുള്ള പേരാണ് ഓരോ ഫോണ്ടിനും ഇട്ടിട്ടുള്ളത്. പെരുമയാണ് ആദ്യത്തെ ഫോണ്ട്. അതൊരു ബോൾഡായിട്ടുള്ള മലയാളത്തിന്റെ പെരുമ കാണിക്കുന്ന വിധത്തിൽ ഒരു ബോൾഡായിട്ടുള്ള ഫോണ്ടാണ്. പിന്നെ ഗരിമ എന്ന ഫോണ്ട് കുറച്ച് ഉയരം കൂടിയ ഫോണ്ടാണ്. മലയാളത്തിൽ തന്നെ ഏറ്റവും ഉയരം ടോളസ്റ്റ് ഫോണ്ടാണ് ഗരിമ. അതിനാണ് അങ്ങനെ ഒരു പേരിട്ടിട്ടുള്ളത്. പിന്നെ മലയാളത്തിലെ ആദ്യത്തെ പിക്സൽ ഫോണ്ട് അനുപമ. അത് മലയാളത്തിൽ വേറൊരു ഫോണ്ട് അത്തരത്തിൽ ഇല്ലാത്തത് കൊണ്ട് അനുപമ എന്നിട്ടു. അതുപോലെ തന്നെ അറബി കാലിഗ്രാഫിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഫോണ്ടായതിനാൽ കെലിമ എന്ന പേരിൽ മറ്റൊരു ഫോണ്ട് റിലീസ് ചെയ്തു. അതുപോലെ തന്നെ ആഘോഷങ്ങൾക്കും ആഘോഷത്തിന് പൊലിമ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു പൊലിമ എന്ന പേരില്. ഇത്തരത്തില് മ എന്നിൽ അവസാനിക്കുന്ന ഫോണ്ടുകളായിരുന്നു തുടക്കത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചാരുത, അതുപോലെ തന്നെ നയന, ഉജ്ജ്വല, ചടുല, അങ്ങനെ വിവിധ തരത്തില് സ്പോർട്സ് ഫോണ്ടുകളായിട്ടും അതുപോലത്തെ മറ്റ് ഓരോ ഒക്കേഷനിലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള തരത്തിലുള്ള പർപ്പസ്ഫുള്ളി ഫോണ്ടുകളാണ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്.
0: ശരിക്കും പറഞ്ഞു നമുക്ക് പെട്ടെന്ന് നമ്മളെ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് ഈ ടൈപ്പോഗ്രഫി അല്ലെങ്കിൽ ഫോണ്ടുകളുടെ ഒരു ലോകം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങളുമാണ്. അപ്പൊ ഈ ഒരു മേഖല കുറച്ചും കൂടെ ആളുകൾ അറിയപ്പെടേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ എത്രമാത്രം ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്, അതൊന്ന് പറയാൻ പറ്റുമോ? ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ ഒരു മേഖലേനെ?
1: ശരിക്കും പറഞ്ഞാലേ 1971 നമ്മുടെ മലയാളം ലിപി പുതിയ ലിപിയായിട്ട് പരിഷ്കരിക്കുകയായിരുന്നു കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട്. അപ്പോ നിലവില് ആയിരക്കണക്കിന് അക്ഷരങ്ങൾ നമ്മുടെ മലയാളത്തിലുണ്ട്. അപ്പോ 1971 ഈ ലിപി പരിഷ്കരിച്ചപ്പോ 75% അക്ഷരങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു, മലയാളത്തിന് നഷ്ടപ്പെട്ടു. അപ്പോ അതിനുശേഷം കുറെ സ്വതന്ത്ര മലയാളം സംഘടനകൾ മുന്നോട്ട് വന്ന് 2022 ഒടുവിൽ മലയാളം പരിഷ്കരിച്ചത്. മലയാളത്തിന്റെ പഴയ ലിപി 1971, പിന്നെ 2022 1971 പുതിയ ലിപി, 2022 പിന്നെ പരിഷ്കരിച്ച ലിപി. ഇപ്പൊ പരിഷ്കരിച്ച ലിപിയാണ് 2022 ശേഷം ഉപയോഗിക്കുന്നത്. 1971 ലിപി പരിഷ്കരിക്കുന്ന ആ സമയത്ത് നമുക്ക് അറിയാം ആസ്കി ഫോണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 91 സമയത്താണ് ഇസ്കി എന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഫോണ്ടുകൾ വന്നിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് തന്നെ 90 കാലഘട്ടത്തിൽ തന്നെ യൂണിക്കോഡ് നിലവിൽ വന്നിരുന്നെങ്കിലും നമ്മുടെ മലയാളം അതുപോലെ തന്നെ ഇന്ത്യൻ ലാംഗ്വേജുകളൊക്കെ ആ യൂണിക്കോഡിലേക്ക് ഫോണ്ടുകൾ ഡിസൈൻ ചെയ്യുന്ന സംവിധാനം കുറവായിരുന്നു. അപ്പൊ ആ ഒരു സാധ്യതകളൊക്കെ ഇവിടെ നിലനിന്നിരുന്നു. 2022 ശേഷം സർക്കാർ ഔദ്യോഗികമായിട്ട് പരിഷ്കരിച്ച ലിപിയിലുള്ള ഫോണ്ടുകൾ മലയാളത്തിൽ കുറവായിരുന്നു എന്നുള്ള ഒരു അവസരം, അതുപോലെ തന്നെ അതൊരു വലിയ സാധ്യത കൂടിയായിരുന്നു മലയാളത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ഗ്യാപ്പിലേക്കാണ് നമ്മള് ഒത്തിരി ഫോണ്ടുകൾ ഇംഗ്ലീഷിലെ പോലെയും അതുപോലെ തന്നെ നമ്മുടെ ചുമരെഴുത്തിൽ കാണുന്ന പോലെയൊക്കെ കൂടുതൽ ഗ്ലിഫുകൾ അടങ്ങിയ ഫോണ്ടുകൾ പരിഷ്കരിച്ച മലയാളം ലിപി ശരിക്കും യൂണിക്കോഡിൽ മാത്രമാണ് അത് വർക്ക് ആവുക.
2: ഈ പറഞ്ഞ പോലെ ഈ ഫോണ്ടാഷാൻ എന്ന് പറയുന്ന ഒരു പേര് സെലക്ട് ചെയ്യാൻ കാരണം എന്തായിരുന്നു?
1: ഫോണ്ടാഷാൻ എന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം ഫോണ്ട് ആശാൻ, അതായത് മലയാളം ഫോണ്ട് തന്നെ തിരഞ്ഞെടുക്കാൻ, നിലവിലെ ഫോണ്ട് ബ്രോ എന്നോ ആളുകൾക്ക് കൂടുതൽ കണക്ട് ആയിട്ടുള്ള ഡിസൈനേഴ്സിനോട് കൂടുതൽ ആ ഒരു അത്തരത്തിൽ കണക്ട് ആവാൻ പറ്റിയ രീതിയിലുള്ള ഫോണ്ട് ബ്രോ എന്നോ ഫോണ്ട് ബി എന്നോ അങ്ങനെയൊക്കെ ആയിരുന്നു തിരഞ്ഞെടുക്കാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ആശാൻ എന്നിടാനുള്ള ഒരു കാരണം മലയാളം വേർഡ് തന്നെ ഉപയോഗിക്കാം എന്ന് കരുതി. ഇപ്പോ നമ്മുടെ ഫോണ്ടുകൾ കണ്ട് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നൊക്കെ ആളുകൾ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ ഫോണ്ടുകൾ വേണം എന്ന് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പോയിരുന്നു, അവിടുത്തെ പ്രസാധക വിഭാഗം അങ്ങോട്ട് ക്ഷണിച്ചിരുന്നു. അപ്പോ അവരുടെ വർക്കൊക്കെ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു നിലവിൽ ഇപ്പോ ഫോണ്ടണ്ണൻ എന്ന പേരിൽ അവർക്ക് കണക്ട് ആയിട്ടുള്ള ആ ഒരു സെഗ്മെന്റേഷനിൽ മറ്റൊരു പേജ് അതുപോലെ തന്നെ മറ്റൊരു സംരംഭം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്.
2: നമുക്കറിയാം പഴയ കാലത്ത് ഇങ്ങനെ ചുവരുകളിലൊക്കെ എഴുതും, അല്ലെങ്കിൽ ഇപ്പം ഇലക്ഷൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മേളനങ്ങൾ വരുന്ന സമയത്തോ ഒക്കെയാണ് നമ്മൾ പല ഫോണ്ടിൽ ഇങ്ങനെ മതിലുകളിൽ ഇങ്ങനെയുള്ള എഴുത്തുകൾ കാണുക. ഇപ്പം അത് നേരെ കുറഞ്ഞ്, എനിക്ക് അതിപ്പം ഇലക്ഷൻ സമയത്ത് മാത്രമേ അത് സജീവമുള്ളൂ. അതിനുശേഷം ഇപ്പം അത് സോഷ്യൽ മീഡിയയിൽ, ഇപ്പം എന്താ പറയുക, ഡിജിറ്റൽ മീഡിയ സ്പേസിലാണ് നമ്മൾ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഫോണ്ടുകളൊക്കെ കാണുന്നത്.
1: ശരിയാണ്, പണ്ട് കാലത്ത് ശരിക്കും പറഞ്ഞ അത് ഒരുപാട് പേരുടെ ജോലിയായിരുന്നു ഈ ചുമരെഴുത്ത് പോലത്തെ സംഗതികളൊക്കെ. ബസ്സില് അതുപോലെ തന്നെ ചുമരില് മറ്റു വാഹനങ്ങളിൽ രേഖകളിലൊക്കെ നമുക്ക് നല്ല കൈപ്പടകൾ കാണാം, നല്ല കാലിഗ്രഫി റേറ്റിംഗ് ഒക്കെ കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ അത് കുറെ ആളുകൾ അതിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് എഴുത്തൊക്കെ മറന്ന ഒരു കാലത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ സ്വന്തം മലയാളത്തെ ഡിജിറ്റലൈസ് ചെയ്ത് സംരക്ഷിക്കുക എന്ന വലിയ ദൗത്യം കൂടി ഫോണ്ടാശാനുണ്ട്. ഏതൊരു ഭാഷയാണെങ്കിലും അതിന്റെ കാണപ്പെടുന്ന മുഖമാണ് ശരിക്കും പറഞ്ഞ അക്ഷരങ്ങൾ. അപ്പൊ ആ അക്ഷരങ്ങൾക്ക് സൗന്ദര്യം നൽകുക എന്ന ഒരു വലിയ ദൗത്യമാണ്, ശരിക്കും വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്.
2: ശരിക്കും ഈ ഫോണ്ട് ക്രിയേഷൻ എങ്ങനെ സംഭവിക്കുന്നത്?
1: ഫോണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും കാലിഗ്രഫി മോഡൽ അല്ല. ശരിക്കും പറഞ്ഞാൽ ഓരോന്നും നമ്മുടെ ശരിക്കും ഇപ്പോ മലയാളത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പൊതുവെ വെർട്ടിക്കൽ, അതായത് സോറി പോർട്രേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനിലാണ് നമ്മൾ ഓരോന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്രിയേറ്റീവ്സ്. പക്ഷെ മലയാളം എന്ന് പറഞ്ഞാൽ ഉരുണ്ട വട്ടത്തിലുള്ള എഴുത്താണ്, വട്ടെഴുത്ത്, കോലെഴുത്ത്, പിന്നെ ഗ്രന്ഥലിപി എന്നുള്ള എഴുത്ത്, അതൊക്കെ പരിണമിച്ചിട്ടാണ് നമ്മുടെ ആധുനിക മലയാളം ലിപി രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ അക്ഷരങ്ങൾ, തമിഴ് അക്ഷരങ്ങളൊക്കെ ഒരു വൃത്താകൃതിയിലാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞ ആ സമയത്ത് താളിയോലയിലൊക്കെ എഴുതുന്ന സമയത്ത്, ആണി ഉപയോഗിച്ചിട്ടൊക്കെ എഴുതുന്ന സമയത്ത് കീറിപ്പോവാതിരിക്കാൻ ആണ് ശരിക്കും വട്ടത്തിലുള്ള എഴുത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോ അതിന്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട്, ഇംഗ്ലീഷ് ആവുമ്പോൾ 26 അക്ഷരങ്ങളല്ലേ ഉള്ളൂ, മലയാളം ആവുമ്പോ 1000+ അക്ഷരങ്ങളുണ്ട്. നമ്മുടെ ഇപ്പൊ പരിഷ്കരിച്ച ലിപിയില് 300+ ഗ്ലിഫുകളാണ് നമുക്ക് നിർമ്മിക്കേണ്ടതുള്ളത്. അപ്പോ സ്വരാക്ഷരങ്ങൾ ഉണ്ടാക്കണം, എഴുതണം, അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങള്, കൂട്ടക്ഷരങ്ങൾ കൂടി എഴുതണം. അതിനേക്കാളും ഉണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങളെക്കാളും ഉണ്ട് കൂട്ടക്ഷരങ്ങൾ. പിന്നെ ഇതിനോടൊപ്പം തന്നെ യൂണിക്കോഡ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് കൂടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മൾ ഇതിന്റെ ഐഡിയ

സത്യം പറഞ്ഞ ഒരു ശരിക്കും നമ്മൾ വട്ടത്തിലാണല്ലോ എഴുതുന്നത്. അപ്പൊ ആ ഒരു വട്ടത്തിന്റെ കർവ് അതുപോലെ തന്നെ സ്ട്രോക്ക് ഐഡിയ സത്യം പറഞ്ഞ ഒരു ശരിക്കും നമ്മൾ വട്ടത്തിലാണല്ലോ എഴുതുന്നത്. അപ്പൊ ആ ഒരു വട്ടത്തിന്റെ കർവ് അതുപോലെ തന്നെ സ്ട്രോക്ക് അതുപോലെ തന്നെ

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്,
2: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
5: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
6: 500 മൈക്കിളുടെ അടുത്ത് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
7: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്

0: Smart Talk. Brought to you by Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're home. In association with
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ചില പുതിയ അറിവുകൾ നൽകുന്ന ഒരു സ്മാർട്ട് ടോക്ക് ആണെന്ന്, നമ്മൾ അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടില്ലാത്തൊരു മേഖലയിലേക്കാണ് ഇന്ന് സ്മാർട്ട് ടോക്ക് എത്തിയിട്ടുള്ളത്. ഫോണ്ടുകളുടെ ലോകത്താണ്, അക്ഷരങ്ങളുടെ ലോകത്താണുള്ളത്. ഫോണ്ട് ആശാൻ എന്ന് പറയുന്ന പ്രീമിയം മലയാളം ഫോണ്ടുകൾ ഒരുക്കുന്ന നൂഹ് പി അഹമ്മദ് ആണ് നമ്മളുടെ കൂടെയുള്ളത്. ഫോണ്ടുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്.
3: പിന്നെ ഫോണ്ട് നിർമ്മാണം എന്ന് പറയുമ്പോൾ ഒരു അക്ഷരങ്ങൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതിന്റെ അപ്പുറം ഈ ഒരു കാലിഗ്രഫി അല്ലല്ലോ, അതുപോലെ തന്നെ ടൈപ്പോഗ്രഫി അല്ല. ഇതെന്ന് പറയുന്ന മുഴുവൻ അക്ഷരങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് വെച്ച് ആർക്കും എന്തും എഴുതാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് ശരിക്കും പറഞ്ഞ ഫോണ്ട് എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഞാൻ എന്താ പറയാ, കാലിഗ്രഫി സോറി ടൈപ്പോഗ്രഫി എഴുതി, നമ്മുടെ ഫോണ്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതി ടൈപ്പോഗ്രഫി എഴുതി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ അതിൽ കുറെ ആളുകൾ പറഞ്ഞു നിങ്ങളെ ഫോണ്ടാക്കി ഇറക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഈ ഫോണ്ടിലേക്ക് വന്നത്. ഫോണ്ടിന്റെ ഒരു ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഓരോ ഗ്ലിഫുകൾ വരക്കണം, അതിലോട് തീർന്നില്ല. അത് പോരാത്തത് നമ്മൾ ജി പോസ് എന്ന് പറയാം, അതിന്റെ പൊസിഷനിങ് അതായത് ഓരോ അക്ഷരങ്ങളും. ഇപ്പം എന്ന് എഴുതി ടി എന്നാക്കുമ്പോൾ ഉള്ള ചിഹ്നം, ടി അതിന്റെ ചിഹ്നം അടയാളം എന്ത് ചെയ്യണം, നമ്മള് കുറച്ചുള്ളിലേക്ക് കയറ്റി വെച്ചിട്ടാണുള്ളത്. അതായത് നെഗറ്റീവ് പൊസിഷനിങ് ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് കേണിങ് എന്ന് പറയാം, അതിന് കേണിങ് എന്നാണ് പറയാ. അതുപോലെ തന്നെ ഇതിന്റെ ഡി സബ് എന്ന് പറയും, സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഗ്ലിഫിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ക എന്ന് ടൈപ്പ് ചെയ്ത് പിന്നെ കി ക് എന്ന് ടൈപ്പ് ചെയ്ത് പിന്നെ ക എന്ന് ടൈപ്പ് ചെയ്താൽ കൂട്ടക്ഷരമായ ക എന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോ അത്തരത്തിലുള്ള ടെക്നിക്കലായിട്ട് അതിന്റെ ഉള്ളിലും വേറെ പ്രോസസ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോ ലെറ്റർ ഡിസൈനിങ്ങും അതിന്റെ ഡീപൊസിഷനിങ്ങും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷനും ഒക്കെ കഴിഞ്ഞ് അതിന്റെ ലൈസൻസിങ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഓരോ ഫോണ്ടുകളും നമുക്ക് ഇറക്കാൻ പറ്റുന്നത്.
2: ഓക്കെ, വലിയൊരു പ്രോസസ് ആണ്. നമ്മൾ കാണുമ്പോ ജസ്റ്റ് വായിച്ച് അല്ലെങ്കിൽ ആ കൊള്ളാലോ എന്ന് വിചാരിച്ച് കടന്നു പോകും, പക്ഷെ കുറെ അധ്വാനം ഇതിന്റെ പിന്നിലുണ്ടല്ലേ.
3: അതെ അതെ, ഓരോ അക്ഷരങ്ങളും ഒന്നിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ചേർന്ന് നിൽക്കണം, ഓരോന്നും അതിനു അനുസരിച്ചിട്ട് ചേർന്ന് വരണം. അപ്പൊ അത്തരത്തിലുള്ള പ്രോസസ്സൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. അതായത് ഒരുപാട് എന്താ പറയാ, ഒരു മാസമോ രണ്ടു മാസമോ ചിലതിനൊക്കെ കുറെ ടൈം എടുത്തിട്ടാണ് ഓരോ ഫോണ്ടുകളും ക്രിയേറ്റ് ചെയ്യുന്നത്. നിലവിലിപ്പോ ഈ ഒരു വർഷം, കഴിഞ്ഞ വർഷം മാത്രം ഞാനൊരു 10-25 മലയാളം ഫോണ്ടുകളും പിന്നെ ഒരു അറബി മലയാളം ഫോണ്ടും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോ സമീ ഫോണ്ടിന്റെ വർക്കിലാണ് ഉള്ളത്.
2: ഈ നമ്മുടെ മലയാളം അക്ഷരങ്ങളുടെ ഒരു പ്രത്യേകത, ഫോണ്ടൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താനോ ഒക്കെ പറ്റിയ അക്ഷരങ്ങളാണോ, എന്താണ് മലയാളം അക്ഷരങ്ങളുടെ ഒരു പ്രത്യേകത?
3: നമ്മള് ചെറുപ്പം തൊട്ടേ അക്ഷരങ്ങൾ കാണുന്നത് കൊണ്ട് നമുക്കൊരു പരിചയമുള്ള അക്ഷരങ്ങളാണ്. അപ്പൊ അത് ഏത് തരത്തിൽ വലിച്ചു നീട്ടാൻ പറ്റും, ഏതൊക്കെ സ്ഥലത്ത് ഒഴിവാക്കാൻ പറ്റും, ഈ ഇപ്പം കൂട്ടക്ഷരങ്ങളൊക്കെ എഴുതുമ്പോൾ എന്തൊക്കെ ചേർക്കാൻ പറ്റും, ഏതൊക്കെ ഉയർത്താൻ പറ്റും. ഇപ്പോ ഇല്ല എന്ന് എഴുതുമ്പോ ലാൻഡ് ചോട്ടില് ഷാ തിരിച്ചിട്ട പോലത്തെ ആ ചിഹ്നം വേണോ, അതുപോലെ തന്നെ വര മതിയോ ഒരു വേവ് മതിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമുക്ക് നമ്മൾ കണ്ട് ശീലിച്ചത് കൊണ്ട് നമുക്കത് വളരെ എളുപ്പമാണ്. പക്ഷേ മറ്റു ഭാഷയിലേക്ക് കടക്കുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പുറമെന്നുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോണ്ടാണല്ലോ അനേക മലയാളം. അത്തരത്തിലുള്ള ഒരുപാട് മലയാളം ഫോണ്ടുകള് നമ്മുടെ മുംബൈ ബേസ് ചെയ്തിട്ടാണ് അതൊക്കെ ഇറക്കുന്നത്. അവിടെയുള്ള ഒരു മഹാരാഷ്ട്രക്കാരിയാണ് ആ ഫോണ്ടുകളൊക്കെ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ മറ്റു സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഒരു ഒരു ഉണ്ടാവും, മലയാള തനിമ ഉണ്ടാവും. അപ്പോ അതുകൊണ്ട് എന്താ പറയാ, എളുപ്പമാണോ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിന്റെ അത്ര എളുപ്പമല്ല. കാരണം ഇംഗ്ലീഷിൽ ഈ പറഞ്ഞ 26 അക്ഷരങ്ങളും പിന്നെ ചിഹ്നങ്ങളും പിന്നെ ചെറിയക്ഷരം വലിയക്ഷരം, അപ്പൊ കൂടുതൽ ഗ്ലിഫുകൾ കുറവാണ്. പക്ഷെ മലയാളത്തിൽ കുറച്ച് എളുപ്പം അത്ര എളുപ്പമല്ല. ശരിക്കും പറഞ്ഞാൽ ഫ്രീ ഫോണ്ടുകളൊക്കെ ഒരുപാട് ഉണ്ട്. അത് അപ്പൊ അത്തരം ഫ്രീ ഫോണ്ടുകളൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മളിത് ഒരു വർക്കായിട്ട് ഒരു ഉദ്യമായിട്ട് ഒരു മലയാളത്തിന്റെ അക്ഷരങ്ങൾ ഫോണ്ടുകൾ കൂടുതൽ വേണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് ചെയ്യും ഇതുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റു ജോലികളൊന്നും ഇല്ല. അപ്പോ ആ സമയത്ത് ഇതിന് ചെറിയ പൈസയും ഈടാക്കുന്നുണ്ട്. ചെറിയ പൈസയാണ്. നമ്മളിപ്പോ നിലവിൽ ഇപ്പോ നമ്മുടെ ഫോണ്ടുകൾ ഇപ്പോ കേരളത്തിലെ പ്രമുഖ ബ്രാൻഡുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികള്, മാധ്യമ സ്ഥാപനങ്ങള്, പ്രസാധക വിഭാഗങ്ങള് എല്ലാം നമ്മുടെ ഫോണ്ടുകളാണ് യൂസ് ചെയ്യുന്നത് എന്ന് കാണുമ്പോ വലിയ സന്തോഷമാണ്.
2: ഇതുപോലെ തന്നെ ഈ ഫോണ്ടുകളുടെ പേരുകൾ ഭയങ്കര രസമാണ്. ചാരുത, ഇന്ദുലേഖ, ഇങ്ങനെ കൊറേ കൊറേ രസമുള്ള പേരുകളാണ് ഫോണ്ടുകൾക്ക് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് ഈ പേര് സെലക്ഷൻ നിങ്ങളുടെ?
3: ശരിക്കും മലയാളത്തിലെ ഫോണ്ടുകള് ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുമ്പോ പലരും പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഈ പെൺകുട്ടികളുടെ പേര് മാത്രമേ ഉള്ളൂ, ആണുങ്ങളുടെ പേരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ മലയാളത്തിന്റെ ഫോണ്ടിന് പേരിട്ടത് ആദ്യം തുടക്കത്തിൽ ഞാനിത് എപ്പോ ഉണ്ടാക്കിയ ഫോണ്ടാണ്, ഏത് സമയത്ത് ഉണ്ടാക്കിയ ഫോണ്ടാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ തുടക്കത്തിലെ ഫോണ്ടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പെരുമ, വെരിമ, ഒലിമ, അതുപോലെ തന്നെ അത്തരത്തിൽ മ സീരീസ് ആണ്, അനുപമ, ഇങ്ങനെയാണ് നമ്മൾ പേര് ഇട്ടിട്ടുള്ളത്. കെലിമ നേരത്തെ പറഞ്ഞു, അതായത് പെരുമ എന്ന് പറഞ്ഞ ബോൾഡ് ആയിട്ടുള്ള ഫോണ്ടാണ്. ഗരിമ എന്ന് പറഞ്ഞാൽ ഗരിമ എന്നാ ഉയരം കൂടിയത് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഗരിമ എന്ന പേര് അങ്ങനെ ഇട്ടു. പിന്നെ കെലിമ, കെലിമ എന്ന് പറഞ്ഞാൽ അറബി ഫോൺ കാലിഗ്രഫിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോണ്ടായതിനാൽ കെലിമ എന്നിട്ടു. ഒലിമ എന്നിടാൻ കാരണം അത് ഒരു സെലിബ്രേഷൻ ഫീലിംഗ് ഉള്ള ഒരു ഫാൻസി ഡെക്കറേറ്റീവ് ഫോണ്ടായതുകൊണ്ടാണ് അതിന് പൊലിമ എന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചാരുത നല്ല ഭംഗിയുള്ള ഫോണ്ടാണ്, അതൊരു മലയാളത്തിൽ വെറൈറ്റി ഫോണ്ടാണ്, കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതാണ് ചാരുത. അപ്പൊ അതിനാര ചാരുത ഭംഗി എന്നുള്ള ഹസ്താ സീരീസിൽ അങ്ങനെ ചാരുത, മമത, മഹിത എന്ന പേരിലാണ് അങ്ങനെ പോകുന്നത്. പിന്നെ നയന, നയന എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ ഇപ്പോ എന്നെഴുതുന്ന സംഗതികളൊക്കെ ഒരു ഒരു കണ്ണിന്റെ രൂപത്തിൽ ഉള്ളത് കൊണ്ടാണ് അതിന് നയന എന്നിട്ടിട്ടുള്ളത്. വർണ്ണന ഉണ്ട്, അതുപോലെ തന്നെ ഉജ്ജ്വല, ഉജ്ജ്വല, അതുപോലെ തന്നെ ചടുല. ഈ രണ്ട് ഫോണ്ടുകളും സ്പോർട്സ് ടൈപ്പ് ഫോണ്ടുകളാണ്, വേൾഡ് കപ്പ് സമയത്ത് ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഓരോ പേരിന്റെ പിന്നിലുള്ള ഒരു സംഗതി അതാണ്. അപ്പൊ ഓരോ സീരീസ് ആണ്, മാ സീരീസ്, തെരഞ്ഞെടുപ്പ് സമയത്ത് താ സീരീസ് ആയിരുന്നു, പിന്നെ വേൾഡ് കപ്പിന്റെ ലോകകപ്പ് സമയത്ത് ലാ സീരീസ് ആയിരുന്നു.
2: ഇതിൽ ഏറ്റവും മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അക്ഷരം ഏതാണ്? കുറച്ചധികം പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പറ്റും എന്ന് തോന്നുന്ന ഒരു അക്ഷരം ഏതാണ്?
3: ശരിക്കും നമ്മൾ ഫോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്യുന്നത് ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരേ ഒരു അക്ഷരം ആ എന്നുള്ളതാണ്. കാരണം ആ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തന്നെ മറ്റുള്ള അക്ഷരങ്ങളുടെ എല്ലാ അനാട്ടമി അതിലുണ്ടാവും. അപ്പോ ആ എന്ന അക്ഷരമാണ് കൂടുതൽ സമയമെടുത്ത് ചെയ്യുന്നത്. ഏറ്റവും പ്രയാസമായിട്ട് തോന്നിയ അക്ഷരങ്ങൾ ജായും ളായും ഒക്കെയാണ് എന്നതാണ്
2: ഈ ഓണം സമയത്ത്. ഈ പറഞ്ഞ പോലെ തന്നെ ഫോണ്ടുകളുടെ പല ഭംഗികളും നമ്മൾ പല പേജുകളിലും കാണാറുണ്ടോ?
3: ഓണം സമയത്തും ക്രിയേറ്റിവിറ്റി ആളുകൾ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സംഗതികൾ, കുറെ ബ്രാൻഡുകളും ഒക്കെ, അതുപോലെ തന്നെ സ്കൂളുകള്, ക്യാമ്പസിലെ ആളുകളൊക്കെ നന്നായിട്ട് പോസ്റ്ററുകളും ക്രിയേറ്റിവിറ്റികളും ഒക്കെ ഇറക്കുന്ന സമയമാണ്. ഫാൻസി ഫോണ്ടുകളായിരിക്കും കൂടുതലും ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ഫോണ്ടുകൾ. അപ്പൊ ഇത്തരത്തില് ചന്ദ്രിക, ശോഭിക എന്ന ഫോണ്ടുകളാണ് ഇപ്പോ ഓണം പ്രമാണിച്ച് ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കനക എന്ന ഫോണ്ട് കൂടി ഈ ഓണം സീസണിൽ പ്രമാണിച്ചിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്.
2: അതോടൊപ്പം തന്നെ നമുക്കറിയാം AIയുടെ ഒരു സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്, ഏത് സെക്ടർ ആണെന്നുണ്ടെങ്കിലും.
3: ആ ഓക്കെ, ഇപ്പൊ ഇപ്പം വരുമ്പോ തന്നെ നമുക്കറിയാം ഈ പോസ്റ്ററുകളൊക്കെ AI മാറി. പക്ഷെ AI വരുമ്പോ തന്നെ നമുക്കറിയാം നമ്മുടെ കോപ്പിറൈറ്റ് എഴുതുമ്പോഴും അതുപോലെ തന്നെ കണ്ടന്റ് എഴുതുമ്പോഴും ഡിസൈൻ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും AI ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ ആ ഒരു തരത്തിൽ ഒരുപാട് ഫോണ്ടുകൾ വേണമെങ്കിൽ നമുക്ക് AI ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. ഉദാഹരണത്തിന് ChatGPT ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു ഫോണ്ട് എടുത്ത് അതിൽ അപ്ലോഡ് ചെയ്തിട്ട് ഇതിൽ ഇന്ന ഇന്ന എലമെന്റുകളൊക്കെ ചേർക്കണം എന്ന് പറഞ്ഞാൽ AI നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നൂറോ ആയിരമോ ഫോണ്ടുകൾ വേണമെങ്കിൽ ഒരേ സമയം തരും. അപ്പൊ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമുക്ക് മലയാളം, നമ്മുടെ മലയാളം, നമ്മുടെ ടെക്സ്റ്റ് വരുമ്പോ അതൊരു അതിനൊരു തനിമ ഉണ്ടാകത്തുള്ളൂ. അപ്പോ ആ ഒരു സംഗതിയാണ് നമ്മൾ AI ഉപയോഗിക്കുന്ന ഡിസൈനേഴ്സിനോട് പറയാനുള്ളത്.
2: അപ്പൊ എന്നാലും നമ്മള് ചെറിയ ലോകമാണെന്ന് വിചാരിച്ചു, ഇതൊരു ചെറിയ ലോകമല്ല, വലിയൊരു ലോകമാണ്. അത്രമാത്രം ആളുകൾ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നല്ല നല്ല പോസ്റ്റേഴ്സും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന പല പോസ്റ്ററുകളും നല്ല നല്ല വരികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയും നിങ്ങളുടെ മേഖല ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ, ഓണക്കാലവും നിങ്ങൾ തകർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു, നൂഹ്, താങ്ക് യു സോ മച്ച്. അങ്ങനെ അക്ഷരങ്ങളുടെ ലോകത്തായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഫോണ്ടുകളുടെ പേരുകളും ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അരികിലേക്ക്, നമ്മുടെ കൺമുന്നിലേക്ക് വരുന്നത് എന്നുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് എനിക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നൂഹ് പി അഹമ്മദ് ആയിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കേൾക്കാം. റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിങ്സും ബിഗ് ആയിരിക്കണം. ലുലുവിൽ ബിഗ് 5 ഡേയ്സ് ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ് ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽസ് സ്വന്തമാക്കാം. മാത്രമല്ല 89 റിയാലിന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 ഡേയ്സ് ബിഗ് ഡീൽസ്, ബിഗ് സേവിങ്സ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് .com ഓൺലൈനായി ഷോപ്പ് ചെയ്യാം.
4: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.

0: 101.7 FM.
1: Qatar's favorite radio station.
2: ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
3: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
4: രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും.
5: You're listening to Radio Sunno 91.7.

മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Falcon Gym, Media Partner, Anish Grid Photography, Official Radio Partner, Olive Suno Radio Network.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: റേഡിയോ സുനോ 91.7 FM.

0: to Radio Sunil 91.7 FM, Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ കമ്പനി.
4: അതെന്ത് പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: Hi, this is Nevin Poli.
7: You're listening to Radio Sunil.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
7: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
8: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
9: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
10: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
1: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: ഹായ്, ഇത് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. എൻസിഡി ആൻഡ് കോ, അതായത് നട്സ് ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: Hello, this is Aishwarya Lakshmi.
6: You are listening to
5: Radio Sunno, 91.7.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
1: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: കൺമണി പൂവേ, കണ്ണാടി പൂവേ.
4: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.
6: Chennai beats.
7: Tamil, head of the hour.
8: In the art of podumakkolanda.

0: are listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's favorite radio station.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്
3: അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
5: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
6: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
5: അതെന്ത് പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
7: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ബുക്ക്മാർക്ക്
1: വിത്ത് ആർജെ നന്ദ.
3: ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മളൊരു കഥ വായിക്കുക മാത്രമല്ല, ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു നടക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഹായ്, ഹലോ, വെൽക്കം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. ഞാനിങ്ങനെ പറയാൻ ഒരു റീസൺ ഉണ്ട് കേട്ടോ. ഒരു നാടിന്റെ ഭാഷ കേൾക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് മനുഷ്യരുടെ ചിരിയും പരിഭവങ്ങളും സങ്കടങ്ങളും സ്നേഹവും ഇണക്കവും പിണക്കവും ഒക്കെ അറിയാനായിട്ട് ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം വായിച്ചു നോക്കിയാൽ മതി. ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച് പിന്നീട് അതെല്ലാം തന്നെ മറന്നുപോയ ഒരാളിലേക്ക് ആ നല്ല ഓർമ്മകളെ കൊണ്ടുവരാനും പുതിയ തലമുറയ്ക്ക് ആ കാലഘട്ടം എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി തരാനും ചില പ്രത്യേക പുസ്തകങ്ങൾക്ക് സാധിക്കും. ഇന്ന് ബുക്ക്മാർക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്ന പുസ്തകം അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ഒരുപക്ഷെ ഒരുപാട് പേരെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ്. ഇത് വേണമെങ്കിൽ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണെന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല. മലയാളികൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഒരു പരിധിവരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും റിലേറ്റബിൾ ആവുക ആ കാലഘട്ടത്തിൽ, ഈ അക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80-90 കാലഘട്ടത്തിൽ മലബാർ ഏരിയയിലൊക്കെ ജീവിച്ച, മലബാർ ഭാഗങ്ങളിലൊക്കെ ജീവിച്ച കുറച്ച് ആളുകൾക്കായിരിക്കും. ആ കാലഘട്ടത്തിലെ അവരുടെ ഭാഷയും ജീവിത രീതിയും സുഹൃത്ത് ബന്ധങ്ങളും തുടങ്ങി എല്ലാ കാര്യങ്ങളും ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകത്തിലൂടെയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ പുസ്തകം ഏതാണെന്നും എഴുത്തുകാരൻ ആരാണെന്നും അറിയാനൊക്കെ ആയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. എഴുത്തുകാരനെ കുറിച്ചൊരു ചെറിയ ക്ലൂ പറയട്ടെ, ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരിലല്ല അദ്ദേഹം പുസ്തകങ്ങൾ എഴുതുന്നത്, ഒരു തൂലികാനാമത്തിലാണ്. ആ തൂലികാനാമം കേൾക്കാൻ തന്നെ ഒരു രസമാണ്. കുറച്ച് കോമഡിയും ആക്ഷേപഹാസ്യമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു എഴുത്തുകാരനെ ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചോ. ഇനി ആരാണ് ആ വ്യക്തി എന്നും ആ പുസ്തകം ഏതാണെന്നും കുറച്ച് പാട്ട് കേട്ട് വന്നിട്ട് പറയാം. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിങ്സും ബിഗ് ആയിരിക്കണം. ലുലുവിൽ ബിഗ് 5 ഡേയ്സ് ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ്, ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽസ് സ്വന്തമാക്കാം. മാത്രമല്ല 89 റിയാലിന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 ഡേയ്സ് ബിഗ് ഡീൽസ്, ബിഗ് സേവിങ്സ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് .com ഓൺലൈനായി ഷോപ്പ് ചെയ്യാം.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005-6123.
5: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
6: ടെസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
7: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
8: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
9: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
10: ഹലോ, ഞാൻ അനുസിതാര.
11: യു ആർ ലിസണിംഗ് ടു
10: റേഡിയോ സുനോ 91.7.
12: Chennai Beats.
13: Tamu, head of the hour.
14: In the art of Poduma Kulanda.
15: Chikatata, chikatata, chikatata, chikatata, chikatata, chikatata, chikatata.

ആണ് 1956 ഒക്ടോബർ 15 അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. ഈ ഒരു അക്കാദമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്ന് മികച്ച സാഹിത്യ ഗ്രന്ഥങ്ങൾക്ക് പുരസ്കാരം നൽകുക എന്നുള്ളതാണ്. ഇതൊക്കെ ഞാനിവിടെ പറയാനുള്ള ഒരു റീസൺ ഉണ്ട്. ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന, ബുക്ക് മാർക്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പുസ്തകം, അല്ലെങ്കിൽ യാത്ര ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു പുസ്തകം, അങ്ങനെ നോവൽ വിഭാഗത്തിൽ ആദ്യമായി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവലാണ്. നോവലിന്റെ പേര് ഉമ്മാച്ചു. എഴുത്തുകാരൻ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന പി സി കുട്ടികൃഷ്ണൻ. യെസ്, ഇന്ന് ബുക്ക് മാർക്കിൽ നമ്മൾ കാര്യമായിട്ട് അങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് മലബാറിലേക്കാണ്. മലബാറിലെ 80-90 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന കുറച്ചധികം കുടുംബങ്ങളിലെ നല്ല വിശേഷങ്ങളും അവിടുത്തെ കുറച്ച് നന്മ നിറഞ്ഞ നാട്ടുകാരെയും വീട്ടുകാരെയും അവിടുത്തെ കുറച്ച് ജീവിതങ്ങളെയുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അതിൽ സന്തോഷങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ചെറിയ രീതിയിലുള്ള പിണക്കവും പരിഭവവും എല്ലാം ഉണ്ട്. അതിനിടയിൽ കുറച്ച് ട്വിസ്റ്റും മറ്റു കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നതിലും തെറ്റില്ല. അപ്പോ ഇനി ബുക്ക് മാർക്കിലൂടെ കുറച്ച് നേരം ഒന്ന് മലബാറിലേക്ക് യാത്ര ചെയ്തിട്ട് വന്നാലോ? യാത്ര തുടങ്ങാനായിട്ട് പോവാണ്. പക്ഷേ അതിനു മുൻപ് ഒരു നല്ല പാട്ടൊക്കെ കേട്ടങ്ങോട്ട് തുടങ്ങാം. എന്തു പറയുന്നു, കൂട്ടത്തിലുള്ള ആളുടെ പേര് മറക്കണ്ട, നന്ദയാണ് ബുക്ക് മാർക്കുമായിട്ട്.

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
2: അതെന്താ പേര്?
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്.

ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ ബൗബ വില്ലേജ് സനേയ ആൻഡ് അൽകോർ. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
6: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
7: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
8: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ബുക്ക്മാർക്ക് ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന നോവലിലൂടെയാണിതാ നമ്മളിങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിന്റെ ഒരു ബേസിക് ഇൻട്രോ ഒക്കെ പറഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഒഫീഷ്യലായിട്ട് പുസ്തകത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. സ്നേഹിക്കുന്ന പുരുഷനെ വിവാഹം കഴിക്കാൻ കഴിയാതെ വന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ഉമ്മാച്ചു എന്ന നോവലില് നമ്മൾ കാണുന്നത്. ആ സ്ത്രീയുടെ പേരാണ് ഉമ്മാച്ചു. ഒരു കാലഘട്ടത്തിൽ ബഷീറിന്റെ പ്രേമലേഖനം എന്ന ഒരു നോവൽ പോലെ തന്നെ ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന നോവൽ കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. മെയിൻലി ഈയൊരു 80s and 90s കിഡ്സ്. ഉമ്മാച്ചുവിൻ്റെ ഇതുപോലെ തന്നെ ബീരാന്റെയും മായന്റെയും ചാപ്പുണ്ണി നായരുടെയും ചിന്നമ്മുവിന്റെയും അബ്ദുവിന്റെയും ഹസന്റെയും ഒക്കെ കഥ കൂടിയാണ് ഉമ്മാച്ചു. അതുമാത്രമല്ല വടക്കൻ മലബാറിന്റെ ഒരു പഴയകാല ഒരു ഗ്രാമീണ ജീവിതമൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഉറൂബ് എന്ന PC കുട്ടികൃഷ്ണ മേനോൻ ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് മുന്നിൽ വരച്ചു വെക്കുന്നുണ്ട്. കഥ എന്തായാലും തുടർന്നിങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഉമ്മാച്ചുവിന്റെ ജീവിതത്തിലൂടെയും ഒപ്പം തന്നെ ആ ഒരു നാടിന്റെയും നാട്ടുകാരുടെ ഒക്കെ ഉള്ളറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമുക്ക് മുൻപിൽ ഉറൂബ് ഉമ്മാച്ചുവിലൂടെ തുറന്നു വെക്കുന്നത്. ഒരുപാട് വായിക്കപ്പെട്ട, ഇനിയും ഒരുപാട് വായിക്കപ്പെടേണ്ട പുസ്തകങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് പുസ്തകം. സ്നേഹിക്കുന്ന പുരുഷനെ വിവാഹം ചെയ്യാൻ പറ്റാതെ വന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നതെന്ന് ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഉമ്മാച്ചുവിന് അത് എങ്ങനെ പറ്റാതായി എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത്. കൂട്ടത്തിൽ കുറച്ചധികം നല്ല കഥാപാത്രങ്ങളെ പരിചയപ്പെടാനുമുണ്ട്. അപ്പോ ഇവിടെ തുടങ്ങുകയാണ് ഉമ്മാച്ചുവിന്റെ കഥ. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന നോവലിലൂടെയാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തത്. കോടികളത്ത് ബുക്ക്മാർക്കുമായിട്ട് നന്ദയാണ്. ഇനി നമുക്ക് ആ കഥയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർഷനിലേക്ക് കടക്കണം. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുല്ലെങ്കിൽ സുലഭം എന്നിങ്ങനൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്. അങ്ങനെ കാമിനി മൂലമുണ്ടാവുന്ന കലഹങ്ങളുടെ കഥയാണ് ഈ ഒരു നോവൽ. കംപ്ലീറ്റ്ലി കലഹം എന്ന് പറയുന്നില്ല കേട്ടോ, പക്ഷേ നോവലിന്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഈ ഒരു വരികൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്തായാലും കഥയിലേക്ക് നമുക്കിനി കടക്കാം. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ബീരാനും മായനും ഉമ്മാച്ചും വലിയ കൂട്ടുകാരാണ്. അവരൊന്നിച്ചാണ് ഓത്തുവള്ളിയിലൊക്കെ പോയി വന്നിരുന്നത്. ആ പോക്കുവരവിൽ ഒരുപാട് കുസൃതികൾ, അടിപിടികൾ, പരാതികൾ, പരിഭവങ്ങൾ, അങ്ങനെ രസകരമായ ഒരു കാലഘട്ടം. ചേക്കുട്ടി മുതലാളിയുടെ മകനാണ് നമ്മുടെ കഥാപാത്രങ്ങളിൽ മെയിൻ ആയിട്ടുള്ള ഒരാളായിട്ടുള്ള ബീരാൻ. ഈ വെള്ളിക്കരണ്ടിയായിട്ട് ജനിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരാളാണ് ബീരാൻ. വലിയ പണക്കാരനൊക്കെയാണ്. ഇനി അത്തറുകാരൻ ആലി അഥവാ അത്തർ ആലിയുടെ മകളാണ് ഉമ്മാച്ചു. സാമ്പത്തികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീരാന്റെ അത്രയും വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലെങ്കിൽ പോലും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു കുടുംബം. ഈ രണ്ട് കുടുംബങ്ങളെക്കാളും ഒരുപാട് പിന്നിലായിരുന്നു മായന്റെ സ്ഥാനം. പക്ഷേ അതൊന്നും തന്നെ ഇവരുടെ ഒരു സുഹൃത്ത് ബന്ധത്തിന് വലിയ മുറിവുകളൊന്നും തന്നെ ഉണ്ടാക്കിയിരുന്നില്ല. അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് തന്നെ ബീരാനും മായനും ഉമ്മാച്ചുവിനോടുള്ള ഇഷ്ടവും കൂടിക്കൂടി വന്നു. ഉമ്മാച്ചുവിനെ തങ്ങളുടെ ജീവിത സഖിയാക്കാനുള്ള ഇഷ്ടമായിരുന്നു അത്. ഉമ്മാച്ചുവിന്റെ മനസ്സിൽ അങ്ങനെ കയറി പറ്റാൻ കഴിഞ്ഞത് മായനായിരുന്നു. പക്ഷേ ആ നാട്ടിലെ ലോക്കൽ ചരിത്രകാരനെന്ന് വളരെ പ്രശസ്തി നേടിയ കിഴവൻ അഹമ്മദുണ്ണിയുണ്ട്. അയാളുടെ കൂട്ടുപിടിച്ച് ബീരാൻ എന്ത് ചെയ്തു, തന്റെ ബാപ്പ ചേക്കുട്ടി മുതലാളിയെ കൊണ്ട് ഉമ്മാച്ചുവായിട്ടുള്ള കല്യാണം അങ്ങനെ തീരുമാനിക്കുന്നു. മനസ്സിൽ മായനെ പ്രതിഷ്ഠിച്ച് ബീരാന്റെ ഭാര്യയായിട്ട് ജീവിക്കാനായിരുന്നു ഉമ്മാച്ചുവിന്റെ യോഗം. എന്തായാലും തന്റെ സ്വപ്നത്തിന് മേൽ വലിയൊരു ആഘാതം സൃഷ്ടിച്ച ആ ഒരു കിഴവൻ അഹമ്മദുണ്ണിയുണ്ടല്ലോ, അതായത് നമ്മുടെ ബീരാനെ കൊണ്ട് ഉമ്മാച്ചുവിനെ വിവാഹം ആലോചിപ്പിച്ച വ്യക്തി, സങ്കടം സഹിക്കവയ്യാണ്ട് മായൻ അയാളെ കയ്യേറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കയ്യബദ്ധത്തില് അഹമ്മദുണ്ണിക്ക് അങ്ങനെ ബോധം പോവുകയാണ്. അയാൾക്ക് എന്തോ സംഭവിച്ചു എന്ന് പേടിച്ച് മായൻ അങ്ങനെ നാടുവിടുകയും ചെയ്യുന്നു. എന്തായാലും പിന്നീട് മായനോടൊപ്പമുള്ള ജീവിതമൊക്കെ സ്വപ്നം കണ്ട നമ്മുടെ ഉമ്മാച്ചു വിവാഹം കഴിച്ചത് ബീരാനെയാണെങ്കിലും വലിയ സങ്കടങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ തന്നെ അവരുടെ ജീവിതം മുൻപോട്ട് പോകുന്നതായിട്ടാണ് നോവലിൽ കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വലിയ തിരക്കേടൊന്നും ഇല്ലാത്ത രീതിയിൽ ഉമ്മാച്ചുവും ബീരാനും തമ്മിലുള്ള കുടുംബ ജീവിതം അങ്ങനെ സ്വസ്ഥമായി മുൻപോട്ട് പോകുന്ന ഒരു സമയത്താണ് അവരുടെ ജീവിതത്തിൽ കുറച്ചു വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. അവിടെ മുതലാണ് ഏറെക്കുറെ കഥയുടെ ട്വിസ്റ്റ് നടക്കുന്നതെന്നും വേണമെങ്കിൽ പറയാം. അതെന്താണെന്ന് അറിയാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പതാ പാട്ടുകളാണ് വരുന്നത്. പാട്ടൊക്കെ കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്.

0: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
6: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
7: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
6: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 400-1707.
8: ഹായ്, നമസ്കാരം. ഞാനിന്ന് സ്വന്തം അപ്പം ചേർക്കാനാണ്. നമ്മുടെ സ്വന്തം ഖത്തറിലെ റേഡിയോ സിനിമ.

0: 7 FM
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: ബുക്ക്മാർക്ക്
1: വിത്ത് ആർജെ നന്ദ.
3: ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന നോവലിലൂടെയാണിത് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഉമ്മാച്ചുവും ബീരാനും തമ്മിലുള്ള വിവാഹം കഴിയുന്നു. അവർ സ്വസ്ഥമായി അങ്ങനെ കുടുംബം മുൻപോട്ട് പോകുന്ന ആ ഒരു അവസ്ഥ വരെയാണ് നമ്മൾ കഥ പറഞ്ഞു നിർത്തിയത്. ഉമ്മാച്ചുവിന്റെ ജീവിതം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോവാണെന്ന് പറഞ്ഞെങ്കിൽ പോലും അവൾ പൂർണ്ണമായും സന്തുഷ്ടയാണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല കേട്ടോ. അതിന് ഉദാഹരണമായിട്ട് പറയുന്ന ഒരു കഥ ചാപ്പുണ്ണി നായരുടെ കഥയാണ്. ചാപ്പുണ്ണി നായർ ബീരാന്റെ കാര്യസ്ഥനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനുമായൊരു വ്യക്തിയാണ്. അയാളുടെ ഭാര്യ ലക്ഷ്മി അമ്മയുമായിട്ട് മിക്കപ്പോഴും നമ്മുടെ ഉമ്മാച്ചു തന്റെ ജീവിതം താരതമ്യം ചെയ്യുന്നത് നമ്മൾ കാണും. പണവും പ്രതാപവും ഉമ്മാച്ചുവിനാണ് കൂടുതലുള്ളത്. പക്ഷെ കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംതൃപ്ത ലക്ഷ്മി അമ്മയാണ്. എന്തായാലും മായന്റെ അഭാവമാണ് തന്റെ ജീവിതത്തിൽ ആ ഒരു വിള്ളൽ ഉണ്ടാക്കിയതെന്നാണ് ഉമ്മാച്ചു വിശ്വസിക്കുന്നത്. ഉമ്മാച്ചുവിന്റെ ജീവിതമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മായന്റെ കഥയിലേക്ക് വരാം. നാട് വിട്ടുപോയ നമ്മുടെ മായൻ വയനാട്ടിലേക്കാണ് യാത്ര ചെയ്തത്. അവിടെ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്റേതായുള്ളൊരു ജീവിതമാർഗമൊക്കെ കണ്ടെത്തി മായൻ അങ്ങനെ ജീവിക്കുന്ന ഒരു സമയമായിരുന്നു. ഒരു ദിവസം അങ്ങനെ അയാൾ ജോലി ചെയ്യുന്നതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് താൻ അപകടം വരുത്തിയിട്ടുള്ള അഹമ്മദ് ഉണ്ണിയുടെ മകൻ ഹസൻ മായന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഹസനിൽ നിന്നും അഹമ്മദ് ഉണ്ണിക്ക് പ്രത്യേകിച്ച് ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല, താൻ കാരണം അയാൾക്ക് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല എന്ന് മായൻ തിരിച്ചറിയുന്നു. കൂട്ടത്തിൽ ഉമ്മാച്ചുവിനും ബീരാനും ഒരു മകൻ ജനിച്ചെന്നും അങ്ങനെ നാട്ടിലുള്ള സകല വിശേഷങ്ങളും അഹമ്മദ് ഉണ്ണിയുടെ മകനായിട്ടുള്ള ഹസൻ മായന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും നാട്ടിൽ നിന്ന് ഒരു തരത്തിലുമുള്ള ബന്ധമില്ലാതിരുന്ന നമ്മുടെ മായന് ഹസന്റെ കടന്നുവരവ് ഒരു പ്രതീക്ഷ കൊടുത്തു. മായൻ അങ്ങനെ നാട്ടിലെത്തി. നാട്ടിലെത്തിയ മായൻ പല വിധേന നമ്മുടെ ഉമ്മാച്ചുവിനെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിച്ചപ്പോഴൊക്കെയും ഉമ്മാച്ചുവിന്റെ മനസ്സിൽ നിന്നും താൻ മാഞ്ഞു പോയിട്ടില്ലെന്ന് മനസ്സിലാക്കിയ മായൻ ചില രീതിയിലുള്ള പാതകങ്ങൾ അല്ലെങ്കിൽ ചില രീതിയിലുള്ള അബദ്ധങ്ങൾ തന്റെ ജീവിതത്തിൽ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ നോവൽ വായിച്ചിട്ട് വേണം അറിയാൻ. അങ്ങനെ ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധത്തിലുള്ള ഒരു അബദ്ധം അയാൾ ആവർത്തിക്കുമ്പോൾ അയാളുടെ പുതിയ തലമുറയിലേക്ക് അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതായത് ബീരാന്റെയും മായന്റെയും ഉമ്മാച്ചുവിന്റെയും കഥയ്ക്ക് ശേഷം പുതിയൊരു തലമുറ കൂടി അവിടെ ഉണ്ടാവുന്നു. അവരിലേക്ക് ഇദ്ദേഹം ചെയ്ത അബദ്ധത്തിന്റെ കരിനിഴൽ വീഴുന്നിടത്താണ് നോവൽ അവസാനിക്കുന്നത്.

0: റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ
1: ഇത്? എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
0: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
1: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ടെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. എൻസിഡി ആൻഡ് കോ, അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
2: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: 91.7 റേഡിയോ സുനോ.
1: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ഉറൂപ്പിന്റെ ഉമ്മാച്ചു എന്ന നോവലിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു എഴുത്തിലെ കഥാപാത്രങ്ങൾ 100% നീതിയുക്തമായിട്ട് മുൻപോട്ട് പോകണം എന്നുള്ളതാണ് പൊതുവെ ഒരു സാഹിത്യ ലോകത്തിന്റെ അല്ലെങ്കിൽ ഒരു വായനാ ലോകത്തിന്റെ ഒരു പ്രധാന പോയിന്റ് ആയിട്ട് പറയുന്നത്. അതായത് നോവലിൽ നിന്നോ അല്ലെങ്കിൽ ആ എഴുത്തിൽ നിന്നോ നമുക്ക് ഇൻ റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കിട്ടണം. എങ്കിലാണ് മെജോറിറ്റി ഓഫ് ദ വായനക്കാരും എന്താവുക, സാറ്റിസ്ഫൈഡ് ആവുക. പക്ഷേ ഉമ്മാച്ചു എന്നുള്ള ഒരു നോവലിലേക്ക് എത്തുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല തീരുമാനങ്ങളിലേക്കും കടന്നു പോകുന്ന പ്രധാന കഥാപാത്രങ്ങൾ, അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ, അവരുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നമുക്ക് സമ്മതിക്കാൻ കുറച്ചൊക്കെ ഒരു വിഷമം തോന്നിയേക്കാം. പ്രത്യേകിച്ചും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ഉമ്മാച്ചുവിന്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെടുക്കുന്ന പല തീരുമാനങ്ങളെയും നമുക്ക് ഒരുപക്ഷെ അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അല്ലെങ്കിൽ സാമൂഹ്യ ബോധത്തിനോട് നീതി പുലർത്താത്ത തരത്തിലുള്ള തീരുമാനങ്ങളാണ് പൊതുവെ ഉമ്മാച്ചുവിന്റെ ഭാഗത്തു നിന്നും പിന്നീടുണ്ടാവുന്നത്. എന്തുകൊണ്ട് ഈ ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നായിരിക്കും ഈ ഒരു നോവൽ വായിച്ചു കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രധാന കഥാപാത്രങ്ങളോട് തോന്നുന്ന ഒരു പ്രധാന സംശയം അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളോട് തോന്നുന്ന ഒരു സംശയം എന്ന് പറയുന്നത്. ഇത് വളരെ യുണീക്കായ ഒരു രചനയാണ്. അതായത് 70-80 കാലഘട്ടങ്ങളിൽ എഴുതപ്പെടുന്ന ഒരു നോവൽ ആയതുകൊണ്ട് തന്നെ റിയാലിറ്റിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക, കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ട് എഴുതുക, മനുഷ്യ ചിന്തകളെ കുറച്ചുകൂടി ക്യാരക്ടേഴ്സിലേക്ക് കൊണ്ടുവരിക, അതായത് വളരെ ഫാന്റസി റിലേറ്റഡ് ആയിട്ട് ചിന്തിക്കാനോ അതി സാഹിത്യപരമായിട്ട് സംസാരിക്കാനോ ഒന്നും തന്നെ ശ്രമിക്കാത്ത ഒരു തരം കഥാപാത്രങ്ങൾ സാഹചര്യങ്ങളൊക്കെയാണ് ഈ ഒരു നോവലിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരൊരു പച്ച മനുഷ്യനെടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമാണ് മോസ്റ്റ്ലി എടുക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം റിയലിസ്റ്റിക് ആയിട്ടുള്ള സാഹചര്യങ്ങൾ, കഥാപാത്ര സൃഷ്ടികളൊക്കെ നിറഞ്ഞ ഒരു നോവൽ. അതാണ് ഉറൂബിന്റെ ഉമ്മാച്ചു.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast.
2: Adi, ende birthday celebration enda chelo vende?
3: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
5: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
4: അതെന്താ പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
1: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഒരു നോവൽ വായിക്കുന്ന അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സാഹിത്യ സൃഷ്ടികൾ, അതിപ്പോ സിനിമയോ സാഹിത്യമോ എഴുത്തോ എന്തോ ആവാം, അങ്ങനെ എല്ലാറ്റിലും ഒരു പ്രതിഫലനം കാണാൻ സാധിക്കുക, ഒരേ കാലഘട്ടത്തിന്റെ പല പ്രതിഫലനങ്ങൾ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ആ കലാകാരന്മാർ ആ കാലഘട്ടത്തോട് കാണിച്ച നീതിയായിട്ട് വേണം കരുതാൻ. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. നമുക്കറിയാം പലപ്പോഴും പല പുസ്തകങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ബുക്ക്മാർക്കിൽ തന്നെ ഓരോ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ഓരോ എഴുത്തുകളിലും ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ജീവിത സാഹചര്യങ്ങൾ, ജീവിത ശൈലികൾ, കഥാപാത്ര നിർമ്മിതികളിലെല്ലാം തന്നെ അവർ ജീവിച്ചിരുന്ന കാലഘട്ടം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബുക്ക്മാർക്കിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന് പറയുന്ന നോവൽ ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആവുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറെക്കുറെ ഒരു ആദ്യ പകുതിയാണ് ഉമ്മാച്ചുവിന്റെ കഥ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഉറൂബിന്റെ കൂടെ പ്രയത്നത്തിൽ വളർന്നു വന്നിരിക്കുന്ന നമ്മുടെ മലയാള സിനിമയിലെ ഏകദേശം ഒരു 60s അല്ലെങ്കിൽ 70s ഒക്കെ ഇറങ്ങിയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എഴുത്താണ് ഈ ഒരു നോവലില് അദ്ദേഹം ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത്. 50s എഴുതപ്പെട്ട ഒരു രചന ആയതുകൊണ്ട് തന്നെ ഈ ഒരു കഥയില് ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ വലിയ പുതുമയൊന്നും ഇല്ലെങ്കിലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് മാറ്റങ്ങളെ ഈ ഒരു നോവൽ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് സ്വീകാര്യമായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ സ്വീകാര്യമായിരുന്നില്ല എന്നതൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ലെങ്കിൽ പോലും അത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത് ഈ വരികൾക്കിടയിലൂടെ വായിക്കുന്ന വായനക്കാർക്ക് ഒരുപക്ഷെ തിരിച്ചറിയാൻ പറ്റിയേക്കും. ഒരുപക്ഷെ അത് തന്നെയാണ് ഉറൂബ് എന്ന് പറയുന്ന സാഹിത്യകാരന്റെ വിജയവും. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്.

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
5: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
6: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
7: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
8: യു ആർ ലിസ്ണിംഗ് ടു
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ.

വെൽക്കം ബാക്ക്. ബുക്ക് മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. 1958 ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച പി സി കുട്ടികൃഷ്ണൻ എഴുതിയ ഉമ്മാച്ചു എന്ന നോവലിലൂടെയായിരുന്നു ഇന്നത്തെ ബുക്ക് മാർക്കിന്റെ യാത്ര. ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങളും അതിനോട് സമൂഹം പ്രതികരിക്കുന്ന രീതിയും. പൊതുവെ സാഹിത്യത്തില് ഇതൊരു ക്ലീഷേ ടോപ്പിക് ആണ്, പക്ഷേ ഓരോ സാഹിത്യത്തെയും വ്യത്യസ്തപ്പെടുത്തി നിർത്തുന്നത് ആ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ കഥാകാരൻ എടുക്കുന്ന സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡിലൂടെ അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വായനക്കാരും ഉണ്ട്. എന്തായാലും അങ്ങനെ ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു ഏറനാടൻ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും ഉറുവെഴുതിയ ബന്ധങ്ങളുടെ അഗാധ തലങ്ങളെ പരിശോധിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ കൂടി ചിത്രം പണിതു വെക്കുന്ന ഒരു നോവൽ, അതാണ് ഉമ്മാച്ചു. ഇതിൽ ഓൾറെഡി കഥയുടെ ഒരു ഏറെക്കുറെ ഒരു പൂർണ്ണരൂപം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലുണ്ടാകുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. കാരണം അത് വായിച്ചു മാത്രം അറിയാനുള്ളതാണ്. സോ എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വായിക്കാൻ മറക്കണ്ട എന്നുള്ളൊരു പതിവ് ടാഗോടുകൂടി ഇന്നത്തെ ബുക്ക് മാർക്കിന്റെ എപ്പിസോഡ് തൽക്കാലത്തേക്ക് ഞാൻ അങ്ങോട്ട് ഒന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കാണ് കേട്ടോ. സോ ഇതുപോലെ അടുത്ത ബുക്ക് മാർക്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല നല്ല പുസ്തക വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ ജോയിൻ ചെയ്തതായിരിക്കും. അപ്പോൾ ഇത്രയും നേരവും കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് മറക്കണ്ട, നന്ദയാണ്. കീപ് ലിസ്ണിംഗ് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ 7 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
4: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
2: Hygiene and wellness partner Johnson's. 99.9% germ removal now with micellar technology. Listerine brushing inodoppam upayogikkumbol 5x more cleaning power.

0: Qatar's favorite radio station.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
3: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട്.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
5: സൂപ്പർ ഹിറ്റ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
2: എസ്സൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
1: Super hits.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: പുണ്യവചനങ്ങളിലൂടെ നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതു നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
3: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ്,

0: തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ, കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒതന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
0: സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ 7 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ്ബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
2: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
0: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
3: Super hits. Super hits.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: കേട്ടുകൂടാം.
1: ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ഈവനിംഗിൽ ഒരുമിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയമാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ടെക് അപ്ഡേറ്റ്സ് കേട്ടാൽ എങ്ങനെയുണ്ടാവും? ആടി പൊളിയാവൂലേ? അങ്ങനെയാണെങ്കിൽ വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാഡി ഹഫീസ് ആണേ. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? നമ്മുടെ ഷോ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റീസെന്റ്ലി വാട്സപ്പിൽ ആഡ് ഓൺ ആയിട്ടുള്ള മൂന്ന് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് പറഞ്ഞുകൊണ്ടാവാം. ഓഗസ്റ്റ് 25 വാട്സപ്പ് സെക്യൂരിറ്റിയിൽ 3 ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ നോക്കുവാണെങ്കിൽ 2-step വെരിഫിക്കേഷൻ അപ്ഗ്രേഡ് ആണ്. ഇതുവരെ എക്സ്ട്രാ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ 6-digit പിൻ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിന് പകരം നമുക്ക് പാസ്വേഡ് വേറെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ലെറ്റേഴ്സ് ആഡ് ചെയ്യാം, നമ്പേഴ്സ് ആഡ് ചെയ്യാം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ പാസ് കീസ് ആണ്. വാട്സപ്പ് 2023 ഒക്ടോബറിൽ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ 2024 ഏപ്രിൽ iOSലും പാസ് കീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പുതിയ അപ്ഡേറ്റിൽ ഒരു അക്കൗണ്ടിൽ മൾട്ടിപ്പിൾ പാസ് കീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ആൻഡ്രോയിഡും ഐഫോണും യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഫിംഗർ പ്രിന്റ്, ഫേസ് ഐ ഡി അല്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഇനി തേർഡ് വൺ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, അൺനോൺ കോൾസ്. ഓഗസ്റ്റ് 25 അപ്ഡേറ്റിൽ ആൻഡ്രോയിഡ് യൂസേഴ്സിന് സേവ്ഡ് അല്ലാത്ത കോൺടാക്റ്റിൽ നിന്ന് ഒരു കോൾ വരുന്ന സമയത്ത് നമ്പർ ഏത് കൺട്രിയിൽ നിന്നാണ്, പിന്നെ നമ്മൾക്ക് കോമൺ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ എന്നൊക്കെ കോളിന്റെ കോൺടെക്സ്റ്റിൽ കാണാൻ സാധിക്കും. ആൻഡ് ഞാൻ പറഞ്ഞ ഈ ഒരു മേജർ 3 അപ്ഡേറ്റ്സ് ആണ് വാട്സപ്പ് ലേറ്റസ്റ്റ് സെക്യൂരിറ്റി പുഷ് ഇൻ 2026 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് റോൾ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്ന സമയത്ത് വാട്സപ്പിൽ ഹായ് ഹലോ പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ചുകൂടെ ക്ലൂസ് ഒക്കെ വാട്സപ്പ് തരുന്നുണ്ട്. തൽക്കാലം ഈ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് നേരെ പാട്ടിലോട്ട് പോകാൻ പോവാണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ടെക് ഷോ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാഡി ഹഫി ആണേ.

0: 91.7 FM.
1: Kathos Happiness Frequency. Radio Sunu.
2: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: You're listening to Radio Suno 91.7.

റീസെന്റ് നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് നമ്മുടെ ഹെൽത്ത് ട്രാക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഫാമിലിക്ക് നമ്മൾ ഓക്കെ ആണോ എന്ന് അറിയിക്കുന്ന ഒരു സ്മാർട്ട് വാച്ച് ആയാലോ? യെസ്, അതിന്റെ കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫി ആണ്. റീസെന്റ്ലി ഫിറ്റ്ബിറ്റിന്റെ കോ ഫൗണ്ടേഴ്സ് ജെയിംസ് പാർക്കും എറിക് ഫ്രൈഡ്മാനും കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ ഐഡിയ ആണ് ലൂഫു ലിങ്ക് എന്ന് പറയുന്നത്. ഇതൊരു നോർമൽ സ്മാർട്ട് വാച്ചേ അല്ല, ഒരു സ്ക്രീൻ പോലും ഇല്ല ഇതിന്. പക്ഷേ ഹെൽത്ത് ട്രാക്കിംഗ്, സേഫ്റ്റി, ഫാമിലി കണക്ഷൻ ഇതെല്ലാം ഒരൊറ്റ സ്മാൾ റിസ്റ്റ് ബാൻഡിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സംഭവം ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പൊ നമുക്കിനി ലൂഫു ലിങ്കിനെ കുറിച്ചിട്ട് കൂടുതൽ നോക്കാം കേട്ടോ. ലൂഫു ലിങ്ക് 24/7 ഹെൽത്ത് ഡേറ്റ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ ആക്ടിവിറ്റി, സ്റ്റെപ്പ് ആയിക്കോട്ടെ, സ്ലീപ്പ് ആയിക്കോട്ടെ, ഹാർട്ട് റേറ്റ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും. പിന്നെ നമ്മുടെ നോർമൽ ഡെയിലി പാറ്റേൺ പഠിച്ചിട്ട് അതിൽ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടെങ്കിൽ ഇൻസൈറ്റ് അല്ലെങ്കിൽ അലേർട്സ് നൽകാനും ഈ ഒരു ലൂഫു ലിങ്ക് ഡിസൈൻഡ് ആണ്. ബട്ട് ഇതിന്റെ ഒരു കൂളസ്റ്റ് പാർട്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വോയിസ് ലോഗിംഗ് ആണ്. ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് പറയാം മെഡിസിൻ കഴിച്ചു, ഇന്നലെ ഫുഡ് കുറവായിരുന്നു, ഫീലിംഗ് ടയർഡ് എന്നൊക്കെ. ഇത് ലൂഫു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആവും. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു എമർജൻസി വന്നു, പുറത്തുപോയി, അവരുടെ കയ്യിൽ ഫോൺ ഇല്ലെങ്കിൽ ഈ ഒരു റിസ്റ്റ് ബാൻഡ് ഉണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. എമർജൻസി മെസ്സേജ് അതും ട്രസ്റ്റഡ് കോൺടാക്ടിലായിരിക്കും ഈ ഒരു ഹെൽപ്പ് മെസ്സേജ് അയക്കാൻ പറ്റുന്നത്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യല്ലേ. ആൻഡ് മൊത്തത്തിൽ ഇതിന്റെ ഒരു ഡിസൈൻ നോക്കുവാണെങ്കിൽ സ്മാർട്ട് വാച്ച് പോലെ അത്ര ബൾക്കി ഒന്നുമല്ല, ജുവലറി ഇൻസ്പേർഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻലെസ് ഡിസൈൻ ആണ്. ബേസിക്കലി ടെക്നോളജി ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ ഒരു ഫാഷൻ ആക്സസറി പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് വൺ സ്മോൾ ക്യാച്ച് ഉണ്ട്, ഫോർ നൗ ലൂഫു ലിങ്ക് വർക്സ് ഓൺലി ഇൻ ദ US. ഇവിടെ എപ്പോഴാണ് എന്നാണ് അവൈലബിൾ ആകുന്നതെന്നൊക്കെ ഞാൻ സൂൺ തന്നെ ടെക്ടോക്കിൽ പറഞ്ഞതായിരിക്കും. തൽക്കാലം ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഫിറ്റ് ബാൻഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ട്രാക്കിലോട്ട് പോകാൻ പോവാണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി ടെക് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Happiness Frequency. Now, available on Spotify and Gaana. ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. 15 പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
7: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
8: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
7: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കുന്നേ.

നമ്മുടെ ഫോൺസ് എപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടത്തെ ഫോൺ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ഫോൺ നോക്കുവാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. പക്ഷെ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമാണ് ഇത് വലുതാവുന്നത്. അങ്ങോട്ട് നീളത്തില് ഹുവായി പറയുന്ന ഒരു കാര്യമുണ്ട്, വൈ നോട്ട് കുറച്ച് വൈഡ് ആക്കിക്കൂടെ. അങ്ങനെയാണെങ്കിൽ ഹുവായിയുടെ ഒരു പുതിയ മോഡലിന്റെ കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. ബാക്ക് ടു അവർ ഷോ, ഇത് ടെക് ടോക്ക് ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബാരി ഹഫിയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 20th ഹുവായി ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്യൂര എക്സ് വ്യൂ ആണ് ഇപ്പൊ ടെക് വേൾഡിൽ ഇൻട്രസ്റ്റിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. സിംപ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്മാർട്ട് ഫോൺ പോലെ തന്നെ ആയിരിക്കും നമുക്ക് തോന്നുക. പക്ഷേ ഇത് ഫോൾഡ് ചെയ്യില്ല. ഇതിന്റെ സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ വെയിറ്റ്, ഇതെന്താ ഇങ്ങനെ? ആ ഒരു മോഡായിരിക്കും നമ്മുടെ റിയാക്ഷൻ. കാരണം ഇതിന് 6.39 inch OLED ഡിസ്പ്ലേ, അതുപോലെ തന്നെ ടോൾ സ്റ്റൈലിലല്ല ഇത് വരുന്നത്, വൈഡ് ആസ്പെക്ട് റേഷ്യോയിലാണ് ഇത് വരുന്നത്. വേറൊരു കാര്യം കൂടിയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്കിതൊരു ചെറിയ മിനി ടാബ്ലറ്റ് പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഹുവായി പറയുന്ന ഒരു കാര്യമുണ്ട്, റീഡിംഗ് ആയിക്കോട്ടെ, ഗെയിമിംഗ് ആയിക്കോട്ടെ, മൂവീസ്, മൾട്ടി ടാസ്കിംഗ് ഒക്കെ കുറച്ചുകൂടെ വൈഡർ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കംഫർട്ടബിൾ ആവുമെന്നാണ്. ഇനി ഇതിന്റെ കുറച്ച് സ്പെക്സ് നോക്കുവാണെങ്കിൽ 6500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ആൻഡ് ഇതിന്റെ വെയിറ്റ് 201 grams മാത്രമാണ്. ആൻഡ് ജസ്റ്റ് 6.68 mm തിക്നെസ് ആണ് ഇതിന് വരുന്നത്. ആൻഡ് ഇതിന്റെ ക്രേസി പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും സ്ലിം ബോഡിയിൽ 7000 mAh ബാറ്ററി ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ബേസിക്കലി സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി ഇതുവരെ നമ്മളെ പഠിപ്പിച്ചത് ബിഗർ എന്ന് വെച്ചാൽ ടോളർ എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ ഹുവായി പറയുന്നത് ബിഗർ ക്യാൻ ഓൾസോ മീൻ വൈഡർ. ആൻഡ് വൺ മോർ തിങ് ടു ആഡ്, ഇപ്പൊ ചൈനയിലാണ് പ്രീ ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസും ഗ്ലോബൽ അവൈലബിലിറ്റിയും ഹുവായി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. തൽക്കാലം ഈ ഒരു ഹുവായി ഫോൾഡബിൾ അല്ല വൈഡർ ഫോണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ട്രാക്കിലോട്ട് പോകാൻ പോവാണ്. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ടെക് ഷോ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാരി ഹഫിയാണ്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
4: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
1: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
5: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
6: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411-1133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
7: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ September 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
8: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
9: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
10: യു ആർ ലിസ്ണിംഗ് ടു
9: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഞാനൊരു സിറ്റുവേഷൻ പറയാം. സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. നമ്മളൊരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കഫേയിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് ടേബിളിൽ ഒരാൾ സൺഗ്ലാസസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് വെച്ചിട്ട് സൺഗ്ലാസസ് സ്മാർട്ട് ഗ്ലാസസ് ആണോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന് പരിഹാരവുമായിട്ട് റീസെന്റ്ലി ഒരു ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സാക്ക് ഓഫ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബരി ഹഫിയാണ്. അപ്പൊ എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷന്റെ കാര്യം അങ്ങോട്ട് പറയല്ലേ. സ്മാർട്ട് ഗ്ലാസസിലൊക്കെ ഇപ്പൊ ക്യാമറയും AI ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ റെയ്ബാൻ മെറ്റ സ്നാപ് സ്പെക്ടക്കിൾസ് പോലെയുള്ളവ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ബേസിക്കലി ബ്ലൂടൂത്ത് സ്കാൻ ചെയ്ത് നിയർ ബൈ സ്മാർട്ട് ഗ്ലാസസ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യും. ഗ്ലാസസ് നമ്മളുടെ അടുത്ത് എത്ര ക്ലോസ് ആണെന്നും ഒരു റഫ് ഐഡിയ നമുക്ക് തരും. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു ക്യാച്ച് ഉണ്ട്. ഈ ആൾ ഇപ്പം റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്യാമറ ഓൺ ആണോ AI യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സിഗ്നൽ സ്ട്രോങ് ആവുന്നത് ഗ്ലാസസ് ഓൺ ചെയ്യുന്ന സമയത്ത്, പെയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കേസിൽ നിന്ന് എടുക്കുന്ന സമയത്തൊക്കെയാണ്. സോ സംടൈംസ് ഈസ് ആക്റ്റീവ്ലി റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ചെറുതായിട്ട് സൈലന്റ് ആയിരിക്കാനും ചാൻസസ് ഉണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ടെക്നോളജി സ്മാർട്ട് ആവുന്ന സമയത്ത് പ്രൈവസിയും അത്രയ്ക്ക് സ്മാർട്ട് ആവണം. അതുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ വരും ദിവസങ്ങളിലെ ടെക്ടോക്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. തൽക്കാലം ഈ ഒരു ആപ്പിന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നൈസ് ആയിട്ട് ഞാൻ സ്കൂട്ട് ആവുകയാണ്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടിരിക്കുക, വൈബ് ആയിട്ടിരിക്കുക, സ്റ്റേ ക്യൂരിയസ് ആൻഡ് സ്റ്റേ അപ്ഡേറ്റഡ് ഓൾവേസ്. ദീസ് ഈസ് യുവർ ടെക് ബരി ഹഫി സൈനിങ് ഔട്ട് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഗൈസ്.
1: Chennai beats
2: Tamil head of the hour
3: in the art of podumakkolanda.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
0: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
0: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
2: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998. സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ 7 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000-00917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
4: CCI accredited Riyada Medical Center. Ella divasavum ningalkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
2: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
5: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
6: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
5: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
7: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
7: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
2: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിംഗ്സും ബിഗ് ആയിരിക്കണം. ലുലുവിൽ ബിഗ് 5 ഡേയ്സ് ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ്, ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽസ് സ്വന്തമാക്കാം. മാത്രമല്ല 89 റിയാലിന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 ഡേയ്സ് ബിഗ് ഡീൽസ്, ബിഗ് സേവിംഗ്സ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് .com ഓൺലൈനായി ഷോപ്പ് ചെയ്യാം.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
6: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
1: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
6: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
7: ഹായ്, ദിസ് ഈസ് റഹ്മാൻ. Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. ബാച്ച് സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. Rayada Medical Centrum Olive Suno Radio Network orukudu Back to School Junior Care Club September 4 velliyaazhcha raavile 9 mani mudal 11 mani vare 7 mudal 10 vayasu vareulla kuttikalkkai Rayada Medical Centril Back to School Junior Care Club kuttikale pangadippikan aagrahikkunnavarku 5000009017 enna number like BTS Junior Care Club enna WhatsApp cheyam. Brought to you by Riyada Medical Center.
2: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
1: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodoppam upayogikkumbol 5x more cleaning power.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.

0: വചനങ്ങളിലൂടെ
1: പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: ഹായ്, ഞാൻ റോമ.
6: യു ആർ ലിസണിംഗ് ടു
5: Radio Suno 91.7 FM. Kittu kittu kuttu kudam.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്.
2: മസറാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
3: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
4: ടെസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
5: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
6: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഷോപ്പിംഗ് ലിസ്റ്റ് വലുതാണോ? എങ്കിൽ സേവിങ്സും ബിഗ് ആയിരിക്കണം. ലുലുവിൽ ബിഗ് 5 days ഡീൽ ഓഗസ്റ്റ് 31 വരെ. ഫ്രഷ് ഫുഡ്സ്, ഗ്രോസറീസ്, ഹോം അപ്ലയൻസസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, ടിവിസ്, ഫാഷൻ തുടങ്ങി നിങ്ങളുടെ എവറി ഡേ എസെൻഷ്യൽസിൽ എല്ലാം ബിഗ് ഡീൽസ് സ്വന്തമാക്കാം. മാത്രമല്ല 89 റിയാലിന് മുകളിലുള്ള ഓൺലൈൻ ഓർഡേഴ്സിന് ഫ്രീ ഹോം ഡെലിവറി എന്ന ബോണസും. 5 days ബിഗ് ഡീൽസ്, ബിഗ് സേവിങ്സ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് .com ഓൺലൈനായി ഷോപ്പ് ചെയ്യാം.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
4: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
5: ഖത്തറിൽ ലൈവായി.
4: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNC

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ഡെസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
0: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000-00917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
3: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
2: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodoppam upayogikkumbol 5x more

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Qatarle ethum valiya shopping space. ഏറ്റവും വലിയ ഓഫറുകൾ
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സിനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. ZCon. വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
7: ZCon 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് zconsummit.com.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: ദീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
5: ഇൻ അസോസിയേഷൻ വിത്ത് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ്, നൗ ഓപ്പൺ അറ്റ് ഓൾ പാസ്പോർട്ട്.

0: വചനങ്ങളിലൂടെ
1: പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Qatar's favorite radio station.
1: This is
2: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
3: Now available on Amazon Music.
4: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
5: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
4: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
7: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
8: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
9: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
8: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
1: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
3: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
4: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ദസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
0: Radio Sonora, 91.7 FM.

0: It's time for Top 10. 10. ഏത് മോഡ്? ഓണം മോഡ്. ഓണാഘോഷ പരിപാടികളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ വൈൻഡപ്പ് ആയി വന്നുകൊണ്ടിരിക്കുന്നു എവിടെ? നാട്ടിൽ. പക്ഷെ ഇവിടെ നമ്മൾ ഓണപ്പരിപാടികൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ബിക്കോസ് ഈ ഓണ ദിവസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരുവോണത്തിന്റെ ദിവസം എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ഗൾഫില് അല്ലെങ്കിൽ പ്രവാസികൾക്കാണെങ്കിലും ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിവസം മാത്രമാണ്. ഇനി അങ്ങനെയൊക്കെ എല്ലാ വീക്കെൻഡിലും ബാക്ക് ടു ബാക്ക് ഓണപ്പരിപാടികൾക്കായിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വീക്കെൻഡ് കളറാക്കാൻ ടോപ് 10 പ്ലേലിസ്റ്റ് ഓൾ സെറ്റാണ്. നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോ അങ്ങടേക്ക് തുടങ്ങിയാലോ. വെൽക്കം ടു ടോപ് 10 with me Chichu. പ്രവാസികളാണ് ഏറ്റവും കിടിലോസ്കേട്ട് ഓണം ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സത്യാവസ്ഥയാണ്. അങ്ങനെയാണ്, ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓണം കളറാക്കിയ ഒരു പ്രവാസി പാട്ടങ്ങോട്ട് കേട്ടാലോ. വിനീത് ശ്രീനിവാസനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഓണം വൈബ് ഓണെ ഹൈ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പാട്ട്. യു എസ് എയിലെ കുറച്ച് പ്രവാസി മലയാളികൾ ചേർന്നിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. ഇത് രസമുണ്ട് കേട്ടോ. പാട്ടിൻ്റെ ബീറ്റുകളാണെങ്കിലും വരികളാണെന്നുണ്ടെങ്കിലും അതിനവർ കൊടുത്തിട്ടുള്ളൊരു ഒരു വിഷ്വലൈസേഷൻ ആണെങ്കിലും ഓക്കെ വൈബാണ്. വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതും ഓണം വൈബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം, കളറാണ്. ആൻഡ് ഇത്തവണ ഓണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇത്തരത്തിലുള്ള പാട്ടുകൾ, ക്രിയേറ്റീവ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതും ഇപ്പോൾ ഒരു AI സപ്പോർട്ടും കൂടെ കിട്ടിയതുകൊണ്ട് ഒത്തിരി കളറായിട്ട് നമ്മളൊരു AI ഓണം കൂടിയാണ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഓർത്തു ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു ഓണം വൈബിലൊക്കെ ആണെന്നൊക്കെ നമുക്ക് പറയാം ഒരു പക്ഷേ. സോ ഓണം മോഡിൽ കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ് ഈ ഒരു പാട്ടോട് കൊടുത്തിരുന്ന ടോപ് 10. അങ്ങോട്ട് തുടങ്ങിയാലോ. വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ട് ദാറ്റ് ഓണം വൈബ് ട്രാക്ക് ഇസ് കമ്മിങ് ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ വിത്ത് മീ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Number 10.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
4: ഞാൻ ജയസൂര്യ.
5: You are listening to Radio Sino 91.7.

ബാക്ക് ടു ടോപ് ടെൻ ചിച്ചുമാണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ഈ കഴിഞ്ഞ ഒരാഴ്ച കളറാക്കിയ രണ്ട് സിനിമകളിലെ രണ്ട് പാട്ടുകൾ ഇനി അങ്ങോട്ട് കേട്ടാലോ. ഇത്തവണത്തെ ഓണം റിലീസായിട്ട് വന്ന സിനിമകൾ, ഒന്ന് ഖലീഫയും ദെൻ ബദ്ലഹീം കുടുംബയൂണിറ്റ് സിനിമ, ദെൻ ടോക്സിക് ഇപ്പോൾ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം നമ്മളിത് ഇനി കേൾക്കാൻ പോകുന്ന രണ്ട് പാട്ടുകൾ, ഒന്ന് ഖലീഫയിലേതും ഒന്ന് ബദ്ലഹീം കുടുംബയൂണിറ്റ് മൂവിയിലെ പാട്ടാണ്. ഖലീഫയിലെ ശ്രേയ ഘോഷൽ പാടിയ പാട്ട്, ഒരു കസവ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്, ഒരു അറബിക് ടച്ചുള്ള ട്രാക്കാണ്. ആൻഡ് ഖലീഫ മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ജേക്സ് ബിജോയുടെ മ്യൂസിക്, വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിച്ചൊരു മ്യൂസിക്കാണ്. ആൻഡ് ഈ ഒരു പാട്ട് രസമുണ്ടാവും ഒരു പാട്ട് കേൾക്കാനായിട്ട്, ഭംഗിയുള്ളൊരു പാട്ടാണ്, ഒരു ഒരു അറബിക് ടച്ചുള്ള അത്രയും ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക്. ശ്രേയ ഘോഷലിന് സൗണ്ട് കൂടെ വന്നപ്പോഴേക്കും പാട്ട് വേറെ ലെവലിലേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ആ ഒരു പാട്ട് നമ്മളിതേ അങ്ങനെ കേൾക്കും. ആൻഡ് അതിന് കൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന മറ്റൊരു പാട്ട്, ആക്ച്വലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30 വർഷം മുമ്പ് ഈ പാട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ റിലീസായിട്ടില്ല. പക്ഷെ ആഫ്റ്റർ 30 long years ഇപ്പോഴും ഈ പാട്ടിങ്ങനെ വീണ്ടും സംസാരിക്കപ്പെടുമ്പോഴേക്കും അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. യവന കഥയിലെ എന്നുള്ള പാട്ടാണ് അന്ന എന്ന മൂവിയിലെ ട്രാക്ക്. അന്ന എന്നുള്ള മൂവി ആ സമയത്ത് റിലീസായില്ല എന്നുണ്ടെങ്കിലും ഈ പാട്ടിൻ്റെ ക്യാസറ്റ്, ലക്ഷക്കണക്കിന് ക്യാസറ്റുകളാണ് വിറ്റുപോയത്. ഔസേപ്പച്ചൻ സാർ കമ്പോസ് ചെയ്ത പാട്ടാണ് ഷിബു ചക്രവർത്തിയുടെ വരികൾ. ഇപ്പോൾ ഈ പാട്ടിങ്ങനെ വീണ്ടും ട്രെൻഡിങ് ആയി കാണുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിന് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ബദ്ലഹീം കുടുംബ യൂണിറ്റ്. ആ ഒരു പാട്ടും എന്താ പറയുക, വർഷങ്ങൾക്ക് ശേഷമാണെന്നുണ്ടെങ്കിലും റെട്രോ മോഡലുള്ള ഒരു പാട്ടാണെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കര ഒരു രസമുണ്ട് കേട്ടോ, സന്തോഷമുണ്ട്. സോ ആ ഒരു പാട്ടും നമ്മൾ ഇതേങ്ങനെ കേൾക്കും. രണ്ട് പാട്ടുകളാണ് വരുന്നത് ഓണം തൂക്കിയ രണ്ട് സിനിമയിലെ രണ്ട് പാട്ടുകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം വിത്ത് മീ ചിച്ചു. നമ്പർ

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

ഇനി നമുക്കൊരു പോലീസ് സിനിമയിലെ പാട്ടായാലോ. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചുമാണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത് ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. പ്രകാശ് വർമ്മേനെ നമ്മൾ ജോർജ് സാറായിട്ട് തുടക്കത്തിൽ കണ്ടപ്പോഴേക്കും എല്ലാവർക്കും കട്ട കലിപ്പായിരുന്നു ആളെ കാണുമ്പോൾ. ആളെ ഒരുപാട് നമുക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ പരസ്യങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളൊരു ഒരു ഡയറക്ടറാണ്, ആഡ് ഡയറക്ടറാണ്. പക്ഷെ ആളെ നമ്മളിങ്ങനെ ഒരു ഓൺ സ്ക്രീനിൽ വില്ലനായിട്ട് കണ്ടപ്പോഴേക്കും ഭയങ്കര ഈസി ആയിട്ട്, അതും ലാലേട്ടനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോഴേക്കും ചില്ലറ കാര്യമല്ലത്. അപ്പോൾ ലാലേട്ടനെ ഈ അടുത്തിടയ്ക്ക് ഓൺ സ്ക്രീനിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ചൊരു വില്ലനാണ് പ്രകാശ് വർമ്മ. അപ്പോൾ ആൾ ആക്ച്വലി നായകനായിട്ട് ഒരു സിനിമ വരുന്നു, ഒരു പോലീസ് സിനിമയാണ്. ലോ ആൻഡ് ഓർഡർ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. ഈ ഒരു

സിനിമയില് പ്രകാശ് ശർമ്മയുടെ കൂടെ നായികയായിട്ടുള്ളത് നമ്മുടെ അഭിരാമിയാണ്. ഈ ഒരു സമയത്ത് അഭിരാമി പല കിടുക്കൻ സിനിമകളുടെ ഭാഗമാകുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് അഭിരാമി ഒരു കംബാക്ക് നടത്തി ആസ് എൻ ആക്ട്രസ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു നടി കൂടെയാണ്. അപ്പൊ ഈ ഒരു സിനിമയും അടിപൊളി ആവട്ടെ സെറ്റ് ആവട്ടെ എന്ന് പറയുമ്പോൾ ഈ ഒരു മൂവിയിലെ ഒരു പാട്ടാണ് നമ്മൾ ദേ കേൾക്കാനായിട്ട് പോകുന്നത്. പാട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, ഞാനില്ല എന്നുള്ളൊരു പാട്ടാണ്. ഈ പാട്ടിന്റെ വിഷ്വലിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഈ സിനിമയുടെ ഒരു ഇമോഷണൽ പാർട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ട്രാക്കാണ്. ആൻഡ് മകനെ അല്ലെങ്കിൽ മകളെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയതോ അല്ലെങ്കിൽ മിസ്സിങ് ആയതോ ആയിട്ടുള്ള അങ്ങനത്തെ എന്തോ ഒരു ഒരു ഒരു സ്റ്റോറി ഇതിന് പിറകിലുണ്ട്. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്, ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. ആ ഒരു പാട്ട് നമുക്ക് അങ്ങനെ കേട്ടാലോ, യെസ് ടോപ് 10 ആണ്. ചിച്ചു ആണ് ഇങ്ങനെ കൂടിയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
3: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
5: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസ്റാത്തി.
6: മസ്റാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
5: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസ്റാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
7: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
8: ഞാനും എന്റെ ആളും.
0: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7.

സെറ്റ് ചെയ്ത പാട്ടുകളൊക്കെ ട്രെൻഡിങ്, സെറ്റ് ചെയ്യുന്ന പാട്ടുകളോ അതിനേക്കാൾ ട്രെൻഡിങ്. അങ്ങനെയാണെങ്കിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന പാട്ടുകളും ട്രെൻഡിങ് ആവണമല്ലോ. അങ്ങനെ ട്രെൻഡിങ് ആയൊരു പാട്ട് ഇതേ നമുക്ക് എങ്ങനെ കേട്ടാലോ. ബാക്ക് ടു ടോപ്പ് ടെൻ ചിച്ചുവാണ് ഇങ്ങനെ ഇവിടെ കൂടിയുള്ളത്. വീക്കെൻഡ് നമ്മളിങ്ങനെ വൈബ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഇൻസ്റ്റഗ്രാമും റീൽസും ഒക്കെ കത്തിച്ചൊരായിട്ട് വരുന്നു സായി അഭയങ്കറിന്റെ പവിഴമല്ലി. അത് ഒരു ഗ്രാൻഡ് സക്സസ് ആയിരുന്നു എന്ന് മാത്രമല്ല, എല്ലാവരും ഏറ്റെടുത്തു, എല്ലാവരും ഡാൻസ് കളിച്ചു. ഇപ്പോഴും കഴിഞ്ഞ ഓണത്തിനും സോറി ഈ ഓണത്തിനും ഇങ്ങനെ ഒരുപാട് പേര് വീഡിയോസ് ഒക്കെ ഇട്ട് കണ്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സായി അഭയങ്കറിന്റെ ഒരു പുതിയ ഐറ്റം ദേ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒരു കിഡിലോസ്കി ആയിട്ടുള്ളൊരു മ്യൂസിക്കൽ വീഡിയോ ആണ്. രസമുണ്ട്. ഇതിനോടകം തന്നെ ഒരുപാട് ആളുകൾ കണ്ടു, ഒരുപാട് പേര് വൈബ് ചെയ്തു, ഒരുപാട് പേര് റീക്രിയേറ്റ് ചെയ്തൊരു പാട്ട്. അങ്ങനെയാണെങ്കിൽ ആ പാട്ട് തന്നെ ദൈവം നമുക്കങ്ങനെ കേട്ടാലോ. യെസ്, വീക്കെൻഡ് വൈബ് ആക്കാൻ പറ്റിയൊരു ഐറ്റം ദൈവം വരുന്നുണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ എനിക്ക് ഈ തമിഴ് മ്യൂസിക്കിനോട് ഭയങ്കര അസൂയുള്ളൊരു കാര്യം ഇതാണ്. എത്ര പേരല്ലേ, സായി അഭയങ്കർ, ദെൻ അനിരുദ്ധ്, അതേപോലെ ജി വി പ്രകാശ് ഒരു ഭാഗത്ത്, അങ്ങനെ കുറച്ചധികം കിടുക്കൻ ഇപ്പോഴത്തെ പിള്ളേർ സെറ്റിനെ വൈബ് ചെയ്യാൻ പറ്റുന്ന ചില പാട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അല്ല, നമുക്ക് മലയാളത്തിൽ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ ഇല്ല എന്നല്ല കേട്ടോ. നമുക്കിവിടെ ഒരുപാട് കിടുക്കൻ പാട്ടുകൾ ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഓഫ് കോഴ്സ് നമുക്കുണ്ട്. പക്ഷേ തമിഴ് ഇങ്ങനെ ഈ പാട്ടുകളൊക്കെ വരുമ്പോൾ ഇതിന് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ജോണർ, ഭയങ്കര ഡിഫറെൻ്റ് ഒരു വൈബ് ഫീൽ ചെയ്യുന്നു. അതാണ്, എനിക്ക് വൈബ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, എന്തായാലും കിടുക്കരി പാട്ടുകൾ വരട്ടെ, നമുക്ക് എല്ലാ പാട്ടുകളും നമ്മൾ ആഘോഷിക്കും, എല്ലാ പാട്ടുകളും നമ്മൾ വൈബ് ചെയ്യും. അത് പിന്നെ മറ്റൊരു കാര്യം. എന്തായാലും വീക്കെൻഡ് വൈബ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ദേ വരുന്നുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
2: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
5: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: It's time for Top 10.
1: ബാക്ക് ടു ടോപ്പ് ടെൻ. നമ്മളിത് എങ്ങനെ സെക്കൻഡ് അവറിലേക്ക് എത്തി നിൽക്കുമ്പോൾ വീക്കെൻഡ് വൈബ് കളറായിട്ട് സെറ്റായിട്ട് ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് അടിപൊളിയായിട്ട് പോകുന്നില്ലേ? പിന്നെ അല്ല. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് രണ്ട് കിടുക്കൻ തമിഴ് പാട്ടുകളാണ്. ഇതിലൊന്ന് ബോക്സ് ഓഫീസ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള നമ്മളുടെ വൺ ആൻഡ് ഓൺലി സൂര്യയുടെ മൂവിയിലെ പാട്ടാണ്. വിശ്വനാഥൻ സൺസ് മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ പാട്ടുണ്ടായി. ആ ഒരു പാട്ട് നമ്മളിത് അങ്ങനെ കേൾക്കും. പാൽമഴ എന്നുള്ള പാട്ടാണ്. രസമുള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. എന്തായാലും സൂര്യ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് കോടി ക്ലബിൽ നിൽക്കുന്നൊരു ടൈമാണ്. ആൻഡ് ഇപ്പോൾ വിശ്വനാഥൻ സൺസും ഭയങ്കര ട്രെൻഡിങ്ങായി നിൽക്കുന്നൊരു ടൈമാണ്. ആൻഡ് മമിത, ഓഫ്കോഴ്സ് മമിത ഇപ്പോൾ ബാക്ക് ടു ബാക്ക് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ടൈമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ദേ നമ്മൾ കേൾക്കും. യെസ്, കഴിഞ്ഞൊരാഴ്ച ഒരുപാട് പേരുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറിയൊരു പാട്ട്. എന്നതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഇളയരാജ മാജിക്കും കൂടെ കേട്ടാലോ? ദൊറോത്തി എന്നുള്ളൊരു മൂവിയിലെ പാട്ടാണ്. ഒരു ഒരു കല്യാണ പാട്ടാണ്, കല്യാണ വിരുന്ന് എന്നുള്ളൊരു പാട്ടാണ്. ഒരു കല്യാണ വിരുന്ന് പോലെ അടിപൊളിയായിട്ടുള്ള വൈബുള്ള ഒരു പാട്ട്. ആൻഡ് ആ പാട്ടും രസമുള്ള ആ ഒരു പാട്ടും ദേ നമ്മൾ കേൾക്കും. രണ്ട് പാട്ടുകൾ വരുന്നുണ്ട്. ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ, ദിസ് ഈസ് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നമ്പർ 5.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
3: You're listening to Radio Suno 91.3.

0: ഹിഷാം ബ്രോയുടെ ഒരു പാട്ടാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് റിലീസായ ഒരു സിനിമയാണ്. പക്ഷേ ഈ പാട്ട് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കപ്പെടുന്നുണ്ട്, ട്രെൻഡിങ് ആവുന്നുണ്ട്, ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ബാക്ക് ടു ടോപ് 10 ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട്ലൈൻ. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് വൺസ് മോർ എന്നോട് പറയാൻ തോന്നും, അല്ലെങ്കിൽ ഒന്നുകൂടെ ആ ഒരു പാട്ടെന്ന് വെക്കോ എന്ന് ചോദിക്കാൻ തോന്നും. അങ്ങനെ വൺസ് മോർ എന്നുള്ള മൂവിയിലെ പാട്ടാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. വാ കണ്ണമ്മ എന്നുള്ളൊരു പാട്ടാണ്. ഹിഷാംബറോടെ ഒരു പ്രത്യേകത, ആളുടെ മ്യൂസിക്കൽ ടേസ്റ്റ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെലഡി, അങ്ങനത്തെ ഒരു രസമുള്ള ഭയങ്കര സ്മൂത്തായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നൊരു പാട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ടുകളാണ് ഹിഷാം ബ്രോ കൂടുതലായിട്ട് ചെയ്യുന്നത്. സോ രസമുള്ളൊരു പാട്ടാണ്, ആൻഡ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റുന്ന വൈബുള്ള ഒരു ഒരു രസമുള്ളൊരു പാട്ട്. വീക്കെൻഡിൽ ഒരു പക്ഷേ കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകളിലേക്കൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ടൈം ട്രാവൽ ചെയ്ത് കറങ്ങി തിരിഞ്ഞ് വരാൻ പറ്റുന്നൊരു പാട്ട്. അങ്ങനത്തെ ഒരു പാട്ട് തന്നെ ആയാലോ, പിന്നല്ല ഒരു മോഡ് സെറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ പോകാന്നേ. യെസ്, ഒരു ബ്യൂട്ടിഫുൾ പാട്ട് വരുന്നുണ്ട്. ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട്ലൈൻ. വീക്കെൻഡ് വൈബാണ്, പൊളിയാണ്, കിഡിലോസ്കിയാണ് വിത്ത് മേച്ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Number 3.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: ഒരു മാപ്പിള പാട്ടിന്റെ മുഞ്ചുള്ള പാട്ട് കേട്ടാലോ. യെസ്, ബാക്ക് ടു ടോപ് ടെൻ. ചിച്ചു ആണ് കൂടെ ഉള്ളത്. ആൻഡ് ദിസ് ഈസ് റേഡിയോ സുനോ. സിതാര കൃഷ്ണകുമാർ, മലയാളികളുടെ സിത്തുമണി. സിത്താരയുടെ ശബ്ദത്തിനൊരു പ്രത്യേകത, എല്ലാവർക്കും ഇഷ്ടമാണ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ശബ്ദം. അതുകൊണ്ട് സിത്താരയുടെ തന്നെ ചില പാട്ടുകൾ വരുമ്പോൾ, ഇൻഡിപെൻഡൻറ്റ് പാട്ടുകളായിക്കോട്ടെ, ഇങ്ങനെ കവർ സോങ്ങുകളൊക്കെ ആയിക്കോട്ടെ, ഭയങ്കര ട്രെൻഡിങ് ആവാറുണ്ട്, ഹിറ്റാവാറുണ്ട്. സിത്താര പാടിയതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ. ഞാൻ പാട്ട് പാടുന്നില്ല, ഞാൻ പാടൂല, ബട്ട് ഏത് സമയത്ത് ഒരു ഗ്ലാസ് ചായ ഇപ്പോൾ കയ്യിലെടുത്താലും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പാട്ടിതാണ്. സിത്താര ഒരുപാട് കിടിലൻ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാനത് ഏറ്റവും കൂടുതൽ ഓർക്കാനായിട്ടുള്ളൊരു കാര്യം, ഞാനൊരു ചായ പേഴ്സണാണ്, ടീ പേഴ്സണാണ്. എപ്പോഴും ചായ കുടിക്കണം ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് എപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ചായ ഉണ്ടോ ഈ പാട്ട് വരാറുണ്ട്. യെസ്, എന്തായാലും സിത്താര പാടിയ ഈ റീസെൻ്റ് ആയിട്ട് റിലീസായ ഒരു പാട്ടുണ്ട്, അരിമുല്ല എന്ന് തുടങ്ങുന്നൊരു പാട്ട്. ഒരു മാപ്പിളപ്പാട്ടിൻ്റെ മുഞ്ചുള്ള പാട്ട്, രസമുള്ള ഒരു പാട്ട്. ആ ഒരു പാട്ട് നമ്മൾ ദേ എങ്ങനെ കേൾക്കും, ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. കേട്ടാലോ രസമുള്ളൊരു പാട്ട്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നമ്പർ 2.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: Hi, this is Nadia.
5: Airam kannumai.
4: You're listening to Radio Suno.
1: Radio Suno.
4: Qatar's favorite radio station.

അനിരുദ്ധിന്റെ പാട്ടുകൾ. അനിബ്രോ ഒരു പാട്ട് ചെയ്താൽ അത് വന്ന് ഹിറ്റ് ആകൃതിക്കാകെ പുറന്ത പാട്ട് അല്ലേ, അങ്ങനെയാണ്. സോ അങ്ങനെ ഒരു പാട്ട് കേട്ട് ഇത്തവണത്തെ ടോപ് ടെൻ നമുക്ക് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്താലോ. ബാക്ക് ടു മൈ ഷോ വിത്ത് മീ ചിച്ചു. അനിബ്രോയുടെ പാട്ടുകൾ ഓരോ വട്ടം റിലീസ് ആകുമ്പോഴേക്കും അതൊക്കെ ഹിറ്റാവാനായിട്ടുള്ള എന്തോ ആ ഒരു പാട്ടിലുണ്ടെന്നുള്ളത് ഊഹിക്കാം. അങ്ങനെ ആ പാട്ടുകൾ ഹിറ്റാവുകയും ചെയ്യും, വൈറലാവുകയും ചെയ്യും. അങ്ങനെ റീസെന്റ് ആയിട്ട് ഹിറ്റായ, ട്രെൻഡിംഗ് ആയ, വൈറലായ പാട്ടാണ് ജയിലർ 2-ലെ ദാറ്റ് പാട്ട്. ഈ പാട്ടിൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യം, ഷംന കാസിം ഡാൻസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഒരു ഹുക്ക് സ്റ്റെപ്പ് ഒക്കെ വന്നിട്ടുണ്ട്, ആൻഡ് രാജേഷ് മദൻ ഈ പാട്ടിൽ വന്നിട്ടുണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു ഒരു കാര്യമാണ് കേട്ടോ, പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിട്ട് ഫീൽ ചെയ്തു. സോ ജയിലർ 2-ന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ജയിലറിന്റെ ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റീസെന്റ് ആയിട്ട് ജയിലറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ കാരണമായ ആ ഒരു പാട്ട് തന്നെ കേട്ട് ഇത്തവണത്തെ ടോപ് ടെൻ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്താലോ. യാ, പിന്നെ ഈ പാട്ടിൽ കുറേ ട്രോളുകളും മീമുകളൊക്കെ ഞാനിങ്ങനെ കണ്ടു. അനിബ്രോയുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചട്ടമ്പിനാട് സിനിമയിലെ മമ്മൂക്കെ ഉണ്ടല്ലോ, മമ്മൂക്കെ പെട്ടെന്ന് ഓർക്കുമെന്നൊക്കെ ഉള്ളത്, അത് മറ്റൊരു കാര്യം. എന്തായാലും ഈ റീസെൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ കത്തിച്ച ദാറ്റ് പാട്ടാണ് ഇതേ വരുന്നത്. ഈ ഒരു പാട്ടാണ് ഇന്നത്തെ ടോപ് ടെന്നിലെ വൈൻഡ് ട്രാക്ക്. എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കട്ടെ. ഓണാഘോഷ പരിപാടികളൊക്കെ കളറായിട്ട് പോട്ടെ. കുറേ ആളുകളൊക്കെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നൊരു ടൈമൊക്കെ ആയിരിക്കും അല്ലേ, ഓണപരിപാടികളൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്തിന്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഓണാഘോഷമായിട്ട് കൂടാം എന്നൊക്കെ കരുതിയിട്ട്. എന്തായാലും അടിപൊളി ആവട്ടെ, കളറായിട്ട് സെറ്റ് ആവട്ടെ. നമുക്കിനി വീണ്ടും അടുത്ത വീക്കെൻഡ് ടോപ് ടെന്നുമായിട്ട് കേട്ടുമുട്ടാം. ഇന്നലെ നമസ്കാരം, ഇപ്പോൾ സലാം, കൽക്കിലി ശുക്രിയ, നാളേക്ക് വണക്കം. ദിസ് ഈസ് ആർ ജി ചിച്ചു സൈനിങ് ഓഫ്. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ. Number 1.

0: 93.7 FM.
1: Qatar's favorite radio station.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: ആക്ഷൻ
5: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ,
6: തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
7: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
8: Brought to you by സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
9: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി മർഷ. റേഡിയോ സുനോ 91.7.
1: Chennai beats.
2: Tamil, head of the hour.
3: In the art of podumakkolanda.

0: നഗറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: You are listening to Radio Suno 91.7.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. Chennai beats
1: Tamu head of the hour in the art of podumakkolanda.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: 91.7 FM.
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

റേഡിയോ സുനോ 91.7 FM. 91.7 FM.